ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 9-ന്റെ ഭൂമികയിലാണ്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രോദ്ഘാടകരിൽ പ്രമുഖനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ദേ ജനിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: നാം ഒരു മെസ്സേജിന് എത്ര വേഗത്തിൽ മറുപടി നൽകുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും മറ്റുള്ളവരോടുള്ള നമ്മുടെ താല്പര്യത്തെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ഡിജിറ്റൽ റെസ്പോൺസീവ്നെസ് എന്ന് വിളിക്കുന്നു. കൃത്യസമയത്ത് മറുപടി നൽകുന്ന വ്യക്തികൾ സാധാരണയായി മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നവരും ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നവരുമായിരിക്കും. വേഗത്തിലുള്ള പ്രതികരണം അവ്യക്തതകൾ ഒഴിവാക്കാനും ബന്ധങ്ങളിൽ സുരക്ഷിതബോധം വളർത്താനും സഹായിക്കുന്നു. താൻ അയച്ച സന്ദേശം ശ്രദ്ധിക്കപ്പെടുന്നു എന്ന തോന്നൽ മറ്റേ വ്യക്തിയിൽ പോസിറ്റീവായ വികാരങ്ങൾ ഉണർത്തുന്നു. ഇത് തലച്ചോറിലെ റിവാർഡ് പാത്വേയെ ഉത്തേജിപ്പിക്കുകയും ബന്ധം ദൃഢമാക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും മറുപടി നൽകാൻ വൈകുന്നത് ചിലപ്പോൾ വൈകാരികമായ അകൽച്ചയെ സൂചിപ്പിക്കാം. എന്നാൽ ഇതിന് മറ്റു വശങ്ങളുമുണ്ട്. അമിതമായ ജോലിഭാരമോ മാനസിക സമ്മർദ്ദമോ അനുഭവിക്കുന്നവർ പലപ്പോഴും മറുപടി നൽകുന്നത് നീട്ടിവയ്ക്കാറുണ്ട്. ചില വ്യക്തികൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ ആശയവിനിമയം നടത്താനോ ഉള്ള പേടി കാരണം മനഃപൂർവ്വം സന്ദേശങ്ങളെ അവഗണിക്കാറുണ്ട്. അവോയ്ഡൻസ് സ്റ്റൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുടർച്ചയായ നോട്ടിഫിക്കേഷനുകൾ ഒരാളെ മാനസികമായി തളർത്തുന്നത് വഴിയും മറുപടികൾ വൈകാം. നമ്മുടെ ഡിജിറ്റൽ ശീലങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസത്തെ ബാധിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങളിൽ റിലയബിലിറ്റി അഥവാ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. മറിച്ച് സ്ഥിരമായി വൈകി മറുപടി നൽകുന്നത് അറിയാതെ തന്നെ ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കാൻ കാരണമായേക്കും. ഒരാൾ മറുപടി നൽകാൻ വൈകുന്നത് എപ്പോഴും താൽപര്യക്കുറവ് കൊണ്ടാകണമെന്നില്ല. അവരുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ അത് ചുരുക്കത്തിൽ അറിയിക്കുന്നത് ഉദാഹരണത്തിന് തിരക്കിലാണ്, പിന്നീട് വിളിക്കാം, ബന്ധങ്ങളിലെ സുതാര്യത നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഒരു മറുപടി കേവലം കുറച്ച് വാക്കുകളല്ല, മറിച്ച് മറ്റൊരാൾക്ക് നാം നൽകുന്ന പരിഗണനയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. കൃത്യസമയത്തുള്ള ഇടപെടലുകൾ വഴി നമുക്ക് കൂടുതൽ കരുത്തുറ്റ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കുവാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം സത്യസന്ധതയുടെ പാത. സത്യസന്ധത എന്നത് വെറുമൊരു വാക്ക് മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും സത്യസന്ധരായിരിക്കണം. സത്യസന്ധത ഒരു വിളക്ക് പോലെയാണ്, അത് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. സത്യസന്ധത നമ്മളെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നവരാക്കും. സത്യസന്ധനായ ഒരു മനുഷ്യന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. സത്യസന്ധത ഇല്ലാത്തൊരു മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടായിരിക്കില്ല. സത്യസന്ധത എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ നുണ പോലും നമ്മുടെ സത്യസന്ധതയെ നശിപ്പിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരക്കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ സത്യസന്ധനായിരുന്നു. അയാൾ ഒരിക്കലും ആരെയും വഞ്ചിച്ചിരുന്നില്ല. അയാൾ വിൽക്കുന്ന മരങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു. ഒരു ദിവസം ഒരു വലിയ രാജാവ് ആ ഗ്രാമത്തിലേക്ക് വന്നു. രാജാവിന് ഒരുപാട് മരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. രാജാവ് മരക്കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോയി. രാജാവ് മരക്കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും മികച്ച മരങ്ങൾ വേണം, നിങ്ങൾക്കത് നൽകാൻ കഴിയുമോ? മരക്കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മരങ്ങൾ നൽകാം, ഞാൻ ഒരിക്കലും ആരെയും വഞ്ചിക്കില്ല. രാജാവ് മരക്കച്ചവടക്കാരന്റെ സത്യസന്ധതയിൽ സന്തോഷിച്ചു. രാജാവ് മരക്കച്ചവടക്കാരന് ഒരുപാട് പണം നൽകി. മരക്കച്ചവടക്കാരൻ ആ പണം കൊണ്ട് അവന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തി. ഈ കഥയിലെ മരക്കച്ചവടക്കാരനെ പോലെയാണ് നമ്മളും. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നമുക്ക് എങ്ങനെ സത്യസന്ധരായിരിക്കാൻ സാധിക്കും? നമ്മളോട് സത്യസന്ധരായിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്കറിയാൻ സാധിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് സത്യസന്ധരായിരിക്കുക. നമുക്ക് മറ്റുള്ളവരോട് സത്യം പറയാൻ സാധിക്കണം. തെറ്റുകൾ അംഗീകരിക്കുക.

നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സത്യസന്ധരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സത്യസന്ധത നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ സത്യസന്ധത നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് സത്യസന്ധതയുടെ പാതയിൽ സഞ്ചരിക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സത്യസന്ധത നൽകിയ സംതൃപ്തി എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന്

0: ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
1: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കടകം നേതാവ് വിജയിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടിവികെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടിവികെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജി ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടിവികെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടിവികെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടിവി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ ഏക എംഎൽഎ എസ് കാമരാജ് അണ്ണാ ഡിഎംകെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എഎംഎംകെ തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡിഎംകെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
1: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻഐഎ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മിഷൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യുഡിഎഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളിനാണ് ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ്സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5-ന് മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സി ബംഗളൂരു എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഎഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
1: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കടകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:00.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരനെ കുറിച്ച് കേൾക്കാം. കവി, സംസ്കൃത പണ്ഡിതൻ, പുസ്തക രചയിതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തിരുനെല്ലൂർ കരുണാകരൻ കൊല്ലം ജില്ലയിലെ പെരിനാട് ഗ്രാമത്തിലാണ് ജനിച്ചത്. 1989 മുതൽ

0: 1994 വരെ ജനയുഗം വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെയും കലാമണ്ഡലത്തിന്റെയും നിർവാഹക സമിതി അംഗമായിരുന്നു തിരുനെല്ലൂർ. സോവിയറ്റ് യൂണിയനിലെ ഖസാക്കിസ്ഥാനിൽ സംഘടിപ്പിക്കപ്പെട്ട ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെ എഴുത്തുകാരുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തത് തിരുനെല്ലൂർ കരുണാകരനായിരുന്നു. സാഹിത്യകാരൻ എന്നതിനേക്കാൾ തിരുനെല്ലൂർ കരുണാകരൻ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതനായിരുന്നു. തിരുവനന്തപുരം ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും അധ്യാപകനായിരുന്നു. 1954 യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എം എ മലയാളത്തിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. ഏറ്റവും ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയ കൃതി റാണി ആയിരുന്നു. കായിക്കര കുമാരനാശാൻ സ്മാരകത്തിന്റെ ആശാൻ അവാർഡ് തിരുനെല്ലൂരിന് ലഭിച്ചു. വളരെയേറെ പ്രസക്തമായ കൃതികൾ തിരുനെല്ലൂർ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികൾ, ഓമർ ഖയാമിന്റെ ഗീതങ്ങൾ എന്നിവയാണ് മൊഴിമാറ്റ കൃതികൾ. മലയാള ഭാഷാ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും ഭാഷയ്ക്ക് ഒരു ഈടുറ്റ സംഭാവനയാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡും തിരുനെല്ലൂർ കരുണാകരന് ലഭിച്ചിട്ടുണ്ട്. 1955 പ്രസിദ്ധീകരിച്ച ഒരു പ്രേമ ദുരന്ത കാവ്യമാണ് റാണി. ചങ്ങമ്പുഴയുടെ രമണന് ശേഷം ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പ്രേമകാവ്യം റാണിയാണ്. 1955 കൗമുദി പതിപ്പിലാണ് റാണി പ്രസിദ്ധീകൃതമാവുന്നത്. അഷ്ടമുടിക്കായലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങളുമാണ് റാണിയുടെ പശ്ചാത്തലം. പൂത്തപ്പൂവൊക്കെയും വാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ, എപ്പോഴും എപ്പോഴും നാമ്പിടും ആശകൾ എത്ര നാളിങ്ങനെ നുള്ളാം എന്ന് റാണി ചോദിക്കുമ്പോൾ അതിന് നാണു പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി, മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി. നാടകമായും കഥാപ്രസംഗമായും റാണി ജനകീയമായി. സമാഗമം, മഞ്ഞുതുള്ളികൾ, സൗന്ദര്യത്തിന്റെ പടയാളികൾ, പ്രേമം മധുരമാണ്, ധീരവുമാണ്, രാത്രി, അന്തിമയങ്ങുമ്പോൾ, താഷ്കെന്റ്, വയലാർ, ഗ്രീഷ്മസന്ധികൾ എന്നീ കവിതാ സമാഹാരങ്ങളും തിരുനെല്ലൂർ കരുണാകരന്റേതായിട്ടുണ്ട്. 1988 വയലാർ അവാർഡ് തിരുനെല്ലൂരിനായിരുന്നു. അഷ്ടമുടിക്കായലിന്റെ തീരത്ത് എല്ലാ വർഷവും മെയ് 1 തിരുനെല്ലൂർ കാവ്യോത്സവം സംഘടിപ്പിച്ചു വരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുമുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും. പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാവും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ഐ എസ് എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടി വി കെ നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ഐ യു എം എൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് വി സി കെ എം എൽ എ വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ എ ഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക എം എൽ എയുടെ പിന്തുണ പ്രഖ്യാപിച്ച് എ എം എം കെ നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ ടി വി കെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗ സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സി ഐ സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. യു എൻ പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ യു എസ് സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ യു എൻ അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ യു എസ് ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, യു എ ഇ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, far-reaching as possible.
0: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെ എസ് ആർ ടി സി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. യുഎൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം കരുണാസൈ റേഡിയോ 91.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ബന്ധുവിന്റെ കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിന് പോയി വന്ന് മാധവി അമ്മൂമ്മ പരാതിയോട് പരാതിയായിരുന്നു. ഇങ്ങനെയാണോ നൂല് കെട്ടുന്നത്? ഇതൊക്കെ എവിടുത്തെ ആചാരമാണ്? ഇതിനേക്കാൾ നൂല് കെട്ടാതിരുന്നാ പോരെ? ഇതൊരുമാതിരി ആളുകളെ വിളിച്ച് അപമാനിച്ച പോലുണ്ട്. കേട്ട് ചിരിച്ചുകൊണ്ട് നിന്ന് എന്നെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് മാധവി അമ്മൂമ്മ പറഞ്ഞു, നിനക്ക് പിന്നെ ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ, നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മാധവി അമ്മൂമ്മ പണ്ടേ ഇങ്ങനെയാണ്, ആചാരലംഘനം കണ്ടാൽ അവർ പ്രതികരിക്കും, അതവർക്ക് സഹിക്കാൻ പറ്റില്ല. പല ചടങ്ങുകളുടെയും കാർന്നൂത്തി മാധവി അമ്മൂമ്മയാണ്. ഫീസൊന്നും വാങ്ങാതെയാണ് ചടങ്ങുകൾക്ക് പോകുന്നത്. അതിനെന്ത്, നല്ല ദക്ഷിണ കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാ പിന്നെ രണ്ട് ദിവസത്തേക്ക് മിണ്ടില്ല. നൂലുകെട്ട് നൂലുകെട്ടായി നടത്തണം എന്നാണ് കക്ഷിയുടെ പക്ഷം. കറുത്ത ചരടുകൊണ്ട് കെട്ടാൻ സമ്മതിക്കില്ല. പുറത്തി ഓല ചതച്ചെടുത്ത് അതിൽ മഞ്ഞളരച്ച് പുരട്ടും. അതിലെങ്ങാനും വല്ല ബലക്കുറവോ മറ്റോ വന്ന അത് കൊണ്ടുവരുന്ന സ്ത്രീ മാധവി അമ്മൂമ്മയിൽ നിന്ന് വാങ്ങി കെട്ടിക്കൊള്ളും. ആർക്കും പുറത്തിനൂല് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അതൊരു സമുദായത്തിന്റെ അവകാശമായിരുന്നു. പുറത്തിനൂല് കൊണ്ടുവരുന്നതിന് പടി കിട്ടും. പണം, അരി, പയർ തുടങ്ങിയവ ചേർന്നതാണ് പടി. സമുദായത്തിലെ ഈ സ്ത്രീ ഈ ചടങ്ങിന് വന്നില്ലെങ്കിൽ അത് കുടുംബത്തിന് നാണം കെടുത്തുന്നതിന് തുല്യമായിരുന്നു. ഇളിയിലാണ് പുറത്തിനൂല് കെട്ടുന്നത്. അതെന്താ ഈ ഇളി? ഇളി എന്ന് വെച്ചാൽ ഇളിക്കൂട്, കിളിക്കൂട് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ ഈ ഇളിക്കൂട്? അരക്കെട്ട് തന്നെയാണ് ഇളി. പുറത്തിനൂല് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾക്ക് സ്വർണ്ണ അരഞ്ഞാണമോ വെള്ളി അരഞ്ഞാണമോ കെട്ടിക്കൊടുക്കാം. പതര പോലത്തെ സ്വർണമോതിരം, കനം തീരെയില്ലാത്ത സ്വർണവളകൾ, ആ സമയം ഒരാവശ്യവുമില്ലാത്ത മൂക്കുത്തിയൊക്കെ കുട്ടിക്ക് കിട്ടുന്ന സമയമാണത്. ഗ്രാമിനും താഴെ ഭാരമുള്ള ആഭരണങ്ങൾ ഇതിനുവേണ്ടി സ്വർണ്ണക്കടകളിൽ കിട്ടുമെന്നാണ് മറ്റൊരു വിസ്മയം. പ്രസവിച്ച് 28-ാം നാളാണ് നൂലുകെട്ടുന്നത്. അഭിജിത് നക്ഷത്രം നോക്കിയാണ് നൂലുകെട്ട് നിശ്ചയിക്കേണ്ടതെന്നും പ്രമാണമുണ്ട്. സർവാചാര വിശ്വാസിയായ മാധവി അമ്മൂമ്മയ്ക്ക് പക്ഷെ അഭിജിത് നക്ഷത്രത്തെക്കുറിച്ച് കേട്ടുകേഴ്വി പോലുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അമ്മൂമ്മ വിശ്വസിച്ചുമില്ല. പക്ഷെ 4-ാം പക്കം ഗംഗാധരനാശാനോട് ചോദിച്ച് അമ്മൂമ്മ ഉറപ്പുവരുത്തി, അഭിജിത് നക്ഷത്രമുണ്ട്. എന്നെ നോക്കി ചെറിയ കൊഞ്ഞനം കാട്ടി പറയുകയും ചെയ്തു, കേമത്തരം തന്നെ കേട്ടോ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഞാൻ തിരിച്ചൊരു കൊഞ്ഞനം കുത്തി ഓടിക്കളഞ്ഞു. ഭാഗവത പുരാണത്തിലാണ് അഭിജിത് നക്ഷത്രത്തെക്കുറിച്ച് പ്രധാന പരാമർശമുള്ളത്. മകരരാശിയിലെ ഈ നക്ഷത്രത്തെ എടുത്തു കാട്ടിയിട്ട് കൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നു, നക്ഷത്രങ്ങളിൽ ഇത് അഭിജിതനാണെന്ന്. അഭിജിത നക്ഷത്രം ഒരു പുരുഷ നക്ഷത്രമാണ് എന്ന് വിശ്വാസം. അശ്വിനി, ഭരണി, കൃത്തിക, രോഹിണി, മൃഗശിര, ആർദ്ര, പുനർവസു, പുഷ്യ, ആശ്ലേഷ, മാഘ, പൂർവഫാൽഗുനി, ഉത്തരഫാൽഗുനി, ഹസ്ത, ചിത്ര, സ്വാതി, വിശാഖ, അനുരാധ, ജ്യേഷ്ഠ, മൂല, പൂർവ ആഷാഢ, ഉത്തര ആഷാഢ, ശ്രാവണ, ധനിഷ്ഠ, ശതഭിഷ, പൂർവഭാദ്രപദ, ഉത്തരഭാദ്രപദ, രേവതി എന്നീ 27 നക്ഷത്രങ്ങൾ കഴിഞ്ഞ് 28-ാമത് വരുന്ന നക്ഷത്രമാണ് അഭിജിത്. അഭിജിത് നക്ഷത്രത്തിൽ നൂല് കെട്ടുന്നത് കൊണ്ടാണ് 28 കെട്ടുന്നത് എന്ന് പറയുന്നത്.

കുർത്തിനൂലും മഞ്ഞൾ അരപ്പുമൊന്നും ഇന്നില്ല. ഇന്ന് മിക്കവാറും കറുത്ത നൂലുകെട്ടാണ്. ഏലസോ പിരിയക്കല്ലോ കോർത്ത് കറുത്ത നൂല്. കറുപ്പും വെളുപ്പും ചേർന്ന ഒരു ചെറിയ കുഴലാണ് പിരിയക്കല്ല്. സദാപൂവോ മന്ത്രം ജപിച്ച തകിടോ ഉള്ളിലിട്ട ഒരു വെള്ളി അല്ലെങ്കിൽ സ്വർണ കുഴലാണ് ഏലസ് എന്ന് പറയുന്നത്. പുറത്തിനൂലും കറുത്ത ചരടും കരിവളയും ഒന്നും ഇന്നില്ല. എല്ലാം സ്വർണമയമായി. കാലം മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറുന്നതിൽ പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ മാറിയേ തീരൂ. പണ്ട് പ്രസവം നടന്നിരുന്നത് വീട്ടിൽ വെച്ചായിരുന്നു എന്നതുകൊണ്ട് ഇന്നും അങ്ങനെയാകണമെന്ന് ശഠിച്ചാൽ എങ്ങനെ ശരിയാകും? വീട് വരെ കാറോ ഓട്ടോയോ വരാൻ സൗകര്യമുള്ള വീടുകളുടെ എണ്ണം പണ്ട് വളരെ കുറവായിരുന്നു. പേറ്റ് നോവ് വരുമ്പോൾ പൂർണ്ണ ഗർഭിണിയെയും കൊണ്ട് വരമ്പിലൂടെ നടന്നും തോട് കടന്നും ചാല് മുറിച്ചും പോവുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത്രയും കടന്ന് റോഡിലെത്തിയാൽ തന്നെ ഒരു വാഹനം കിട്ടുക, അതിലേറെ പ്രയാസം. അതേക്കാളൊക്കെ എത്രയോ നല്ലത് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന് അന്ന് തീരുമാനിച്ചിരുന്നു. അതിലാരെയും തെറ്റുപറയാനാവില്ല. എന്നാൽ ഇന്നും അങ്ങനെ ആകണം എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്. പ്രസവമെടുത്ത പല വയറ്റാട്ടികളും പറഞ്ഞിരുന്നത് ഞാനിതെത്ര കണ്ടിരിക്കുന്നു എന്നാണ്. സ്വാഭാവിക പ്രസവത്തെയാണ് പലപ്പോഴും അവർ പ്രസവമെടുക്കുക എന്ന പേരിൽ പറഞ്ഞിരുന്നത്. അല്പം സങ്കീർണമായാൽ ഏത് വയറ്റാട്ടിയും പരിങ്ങും. അമ്മയോ കുഞ്ഞോ രണ്ടുമോ മരണപ്പെട്ടാലും ആർക്കും ആരോടും പരാതി പറയാനുണ്ടായിരുന്നില്ല. മരുത്തുവത്തി എന്നാണ് വയറ്റാട്ടികളെ പറഞ്ഞിരുന്നത്. കുറെ തുണി, ചൂടുവെള്ളം എന്നിവ മാത്രമായിരുന്നു അവരുടെ ഉപകരണങ്ങൾ. ഇനി എന്ത് പഴമയുടെ പേര് പറഞ്ഞാലും ശരി തന്നെ, വയറ്റാട്ടികളുടെ പേരെടുപ്പ് അശാസ്ത്രീയത കൊണ്ട് നിറഞ്ഞതായിരുന്നു. പ്രസവരക്ഷ പക്ഷെ വളരെയേറെ കരുതലുള്ളതായിരുന്നു എന്ന് പറയാതെ വയ്യ. അമ്മയ്ക്കും കുഞ്ഞിനും അമിത പ്രാധാന്യം തന്നെ നൽകിയിരുന്നു. ഒന്നിനും ഒരു കുറവ് വരുത്താനും വീട്ടിലുള്ളവർ സമ്മതിക്കില്ല. സമയനിഷ്ഠയും അങ്ങേയറ്റം നന്നായി തന്നെ പരിപാലിച്ചിരുന്നു. കുറുക്കിനൊരു സമയം, പൊടിക്കൊരു നേരം, കഷായത്തിന് കൃത്യസമയം. പച്ചിലകൾ കുറുക്കും, കരുപ്പട്ടി വറുത്തു പൊടിച്ച അരിമാവുമായി ചേർത്ത് കുഴയ്ക്കും. അതാണ് പൊടി. കഷായം മിക്കതും വീട്ടിൽ തന്നെ കാച്ചിയെടുക്കും. ആഹാരം, കുളി, വിശ്രമം എന്നിവയ്ക്കൊക്കെ കൃത്യസമയമുണ്ട്. അഞ്ചു കുളി ശരിക്കും ഒരു ചടങ്ങാണ്. പെണ്ണ് പിറുമ്പോൾ അശുദ്ധിയുണ്ടാവുമത്രേ. അതിനെ പേറ്റു തുടക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ തുടക്ക് മാറാനാണ് അഞ്ചു കുളി നടത്തുന്നത്. ഒരു സമുദായത്തിലെ സ്ത്രീ വന്ന് അഞ്ചു ദിവസം കുളിപ്പിക്കണം. ഈ അഞ്ചു ദിവസത്തിനിടയിൽ പെണ്ണ് പൂജാമുറിയിൽ കയറാൻ പാടില്ല, വിളക്ക് കത്തിക്കുന്നത് കാണാൻ പാടില്ല. ആ സമയം വീടിന് പുറത്തുകൂടിയോ മറ്റോ ക്ഷേത്ര സംബന്ധമായ എന്തെങ്കിലും കാര്യമോ വെളിച്ചപ്പാടോ പോയാൽ പെറ്റ പെണ്ണ് കഥകടച്ച് മിണ്ടാതിരുന്നു കൊള്ളണം. പച്ച മഞ്ഞൾ തേച്ച് വേണം കുളിപ്പിക്കാൻ. മഞ്ഞൾ അമ്മിയിൽ അരച്ചെടുക്കണം. കുളിക്കുന്നതിന് എത്രയോ നേരം മുമ്പേ മഞ്ഞൾ തേച്ച് പിടിപ്പിക്കണം. മഞ്ഞളിനെ പണ്ടേക്ക് പണ്ട് മുതലേ തന്നെ അണുനാശിനിയായും വിഷനാശിനിയായുമാണ് കണ്ടിരുന്നത്. വേദവെള്ളം കൊണ്ടാണ് കുളിക്കേണ്ടത് എന്ന് നിർബന്ധമായിരുന്നു. പല ഔഷധ പട്ടകളിട്ട് തിളപ്പിച്ച വെള്ളമാണ് വേദ. ഞരങ്ങണത്തിന്റെ ഇലയും തണ്ടുമാണ് വേദന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. സോപ്പ് തേക്കില്ല, പകരം പയറുപൊടിയാണ്. തേങ്ങാ പിണ്ണാക്ക് തേച്ചിരുന്ന കാലവുമുണ്ട്. തലയിൽ ഷാംപുവോ സോപ്പോ തേക്കില്ല, പകരം താളി തേക്കും. ചെമ്പരത്തി ഇല പിഴിഞ്ഞുണ്ടാക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് താളി. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നാൽ അത്ര കണ്ട് ശ്രദ്ധ പ്രസവിച്ച സ്ത്രീക്കും അവളുടെ കുഞ്ഞിനും കൊടുത്തിരുന്നു എന്നത് സത്യമാണ്. അക്കാലത്ത് ഒരു സ്ത്രീ കുറച്ചെങ്കിലും സുഖം അനുഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രസവരക്ഷാ സമയത്തായിരുന്നു എന്നതാണ് സത്യം. അമ്മായിയമ്മ പോരില്ല, കുത്തുവാക്കുകളില്ല, ഉള്ളത് എല്ലാ അർത്ഥത്തിലും പ്രത്യേക പരിഗണന മാത്രം. അതുകൊണ്ടായിരിക്കുമോ അന്നത്തെ പെണ്ണുങ്ങൾ ആണ്ടോടാണ്ട് പ്രസവിക്കുന്നതിൽ പരാതിയൊന്നും പറയാതിരുന്നത് എന്നും സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു.

വളർത്തിയെടുക്കുന്നതിലും പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പാളയിൽ കിടത്തിയാണ്. ചെറിയ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അമ്മൂമ്മമാരാവും മിക്കവാറും കുളിപ്പിക്കൽ ചടങ്ങ് നടത്തുന്നത്. കണ്ടു നിന്നാൽ ഒരു ഉഴിഞ്ഞു കുളിപ്പിക്കലാണ് എന്ന് തോന്നും. ഒരു കലാപരിപാടിയാണത്. കുഞ്ഞിന്റെ ദേഹത്ത് ഇടുക്കിലും മുടുക്കിലുമൊക്കെ മഞ്ഞ അരച്ചു തേക്കും. തല ഉരുട്ടി തേക്കും. കാത് കാക്കോട്ടയാവാതിരിക്കാൻ തടവി വലിച്ചു നേരെയാക്കും. കവിള് പുട്ടുവയ്ക്കാതിരിക്കാൻ തേച്ച് പദം വരുത്തും. കുഞ്ഞിന്റെ മുലഞ്ഞെട്ടുകൾ ഞരടി അതിൽ നിന്ന് ദ്രാവകം പുറത്തു കളയും. കുളിപ്പിച്ച് മെല്ലെ എടുത്തുയർത്തി പൊക്കിളിൽ ഊതും. വിരലുകൾ തടവി നിവർത്തും. കുളിപ്പിച്ച് മുട്ടറ്റമുള്ള ഉടുപ്പിടിവിക്കും. കാറ്റുകൊണ്ട് ശരീരം വിറയ്ക്കാൻ പാടില്ല. കാറ്റു കയറിയാൽ പൊക്കിൽ തള്ളിവരുമത്രേ. ആണോ? അങ്ങനെയാണോ? അറിഞ്ഞുകൂടാ. കുളിപ്പിച്ചു കഴിഞ്ഞാൽ പാല് കൊടുത്ത് ഉറക്കിക്കൊള്ളണമെന്നും അമ്മയെ ശട്ടം കെട്ടും. ഇതിലെന്തൊക്കെ കാര്യങ്ങളിൽ ശാസ്ത്രീയമായ എന്തൊക്കെ അടിസ്ഥാനമുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അതിഗംഭീരമായ പരിചരണമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എത്രയെത്ര ഓർമ്മകളാണ് കടന്നുപോകുന്നത് അല്ലെ? പഴയ കാലം, അതൊരു നല്ല കാലം തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ നല്ല കാലം. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമാകുന്നു. പുതിയ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില. ലോക സൗഭാഗ്യങ്ങളുടെ മുന്തിരിച്ചാറ് നിറച്ച പാനപാത്രം ചുണ്ടോടടുപ്പിക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുക, പിന്നീട് മാറി നിന്ന് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുക എന്നത് വിധിയുടെ വിനോദമായി കണ്ടിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾക്കറിയാം അതൊന്നും വിധിയല്ല, അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ ശേഷിക്കുറവ് കൊണ്ടോ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതെല്ലാം. ജീവിതത്തിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ആലസ്യം കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതിരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഉപാധിയാണ് വിധി. മഹാഭാരതത്തിൽ ഏതാണ്ട് ഏറ്റവും ഒടുവിൽ ദുര്യോധനൻ വിധിയെ പഴിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ല കുതിരകളിൽ സഞ്ചരിച്ചു, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിച്ചു, ഏക സഹോദരിയായ ദുശളയെ പൊന്നുപോലെ നോക്കി, പ്രജകൾക്ക് നല്ലത് ചെയ്തു, എന്നിട്ടും എനിക്ക് ഈ ദുർഗതി വന്നല്ലോ. വിധിയെ വെല്ലുവിളിക്കാൻ ആർക്കാണ് സാധിക്കുക? സമന്ത പഞ്ചക തീർത്ഥത്തിനരികിൽ തുടച്ചതഞ്ഞ് എണീറ്റിരിക്കാൻ പോലുമാകാതെ കിടന്ന് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കുകളാണിവ. എന്നാൽ നോക്കൂ, പഴയതെല്ലാം അയാൾ മറക്കുന്നു. പകുതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കാൻ മടി കാണിച്ചത്, സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് വാശി പിടിച്ചത്, അതെല്ലാം അയാൾ മറക്കുകയാണ്. സമവായ ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറായിരുന്നില്ല. അയാളാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അതിന്റെ ഭവിഷ്യത്തിൽ കിടന്ന് വിലപിച്ചിട്ട് വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം? മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യനാണ് വിധിക്കുന്നത്, അല്ലാതൊരു വിധി ആർക്കുമില്ല തന്നെ. അശ്രദ്ധ ദുരന്തമുണ്ടാക്കും, അലസത പരാജയങ്ങളുണ്ടാക്കും, പദ്ധതിയില്ലാത്ത കാര്യങ്ങൾ അവതാളത്തിലാകും, കണക്കുകൂട്ടലില്ലാത്ത പണം നഷ്ടപ്പെട്ടു പോകും. നോക്കൂ, എല്ലാവർക്കും ജീവിതത്തിലൊരു വിജയമുണ്ടാകും. ആ വിജയത്തെ നിലനിർത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ പഴയകാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും നിസ്സഹായരായിരുന്നു. അതിനെ അവർ വിധിയെന്ന് വിളിച്ചു. വൃദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കുക, വിധവയായി മരണം വരെ ജീവിക്കേണ്ടതായി വരിക, മദ്യപാന രോഗിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, അയാളുടെ തല്ലും പീഡനങ്ങളും സഹിച്ച് ജീവിക്കേണ്ടതായി വരിക തുടങ്ങിയ കഷ്ടതകൾ അവർക്കുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെ അവർ വിധിയെന്ന് പറഞ്ഞു. നെടുവീർപ്പിട്ടു. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് അവർ സ്വതന്ത്രരാണ്. സഹിച്ചും പൊറുത്തും കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ഒരു ആവശ്യവുമില്ല. ജീവിതത്തെ നിർണയിക്കുന്നത് വിധിയല്ല, അവരവരാണ് ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ടതും വിശദീകരിക്കേണ്ടതും. ഇതാണ് എന്റെ വിധി എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടിയാൽ എന്തു ചെയ്യാനാകും? അതുകൊണ്ട് വിധി എന്ന് പറയുന്നൊരു സംഗതിയില്ല എന്ന് കരുതുക. ജീവിതത്തെ നേർക്കുനേരെ നിന്ന് അഭിമുഖീകരിക്കുക. എക്സ്റ്റേണലായ ഘടകങ്ങളാണോ, അതായത് പുറമേയുള്ള ഘടകങ്ങളാണോ, അതോ ഒരാളിന്റെ ഉള്ളിലെ ഘടകങ്ങളാണോ ഒരാളെ നിയന്ത്രിക്കുന്നത് എന്നതാണ് കാര്യം. ചിലർ കരുതുന്നത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം പുറമേയുള്ള ശക്തികളാണെന്ന്, ചിലർ കരുതുന്നത് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം അവർ തന്നെയാണെന്ന്. ബാഹ്യശക്തികളാണ് തങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് വിധിയിൽ വിശ്വസിക്കുന്നത്. വിധി എന്നൊന്നില്ല, അതുകൊണ്ട് തന്നെ വിധി വിളയാട്ടവുമില്ല, വിധി വിനോദവുമില്ല. മനുഷ്യന്റെ അധ്വാനമാണ് വലുത്. അതേക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസസംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, രചനാ സൗഭഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമൊക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: എം ഡി ഒ ബി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ കഥ എന്ന കഥ കേൾക്കാം ഇനി നമസ്തേ മലയാളത്തിൽ. ആദ്യത്തെ കഥ ഒരു വീഴ്ചയോടെയാണ് തുടങ്ങുന്നത്. ഒരു സൈക്കിൾ അപകടം. അന്ന് ഞാൻ ഒരു സ്പോർട്സ് ഗുഡ്സ് ഏജന്റാണ്, കമ്പനി സിയാൽകോട്ട്. 9-10 കൊല്ലത്തെ അഖിലേന്ത്യാ സഞ്ചാരം കഴിഞ്ഞു വന്നിരിക്കുകയാണ്. സഞ്ചാരം അഖിലേന്ത്യ മാത്രമല്ല, കപ്പലിൽ ഒരു ഖലാസിയായി അറേബ്യയിലെ ജിദ്ദ വരെ പോയി. സ്പോർട്സ് ഗുഡ്സിന്റെ ഏജന്റായി എറണാകുളത്ത് വന്നിരിക്കുന്നു. ഒരു ഹോസ്റ്റലിലാണ് താമസം. അന്നൊരു പരിഷ്കാരിയാണ്. ചുരുളൻ മുടി, ഹാറ്റ്, ടൈ, കോട്ട്, ട്രൗസേഴ്സ്, സോക്സ്, ഷൂ. ആ കാലത്ത് എറണാകുളത്ത് ഒരു ഊണിന് ഒരണ, അതായത് 6 പൈസ. ചായയ്ക്ക് 4 അണ. 4 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം പരമസുഖം. വലിയ ഗംഭീരൻ ഹോട്ടലുകളിൽ ഒരു ഊണിന് 2 അണ. ഹോസ്റ്റലിൽ താമസം, ഊണും ചായയും ഹോട്ടലുകളിൽ നിന്ന്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ സൈക്കിളിൽ വരികയായിരുന്നു. സ്പോർട്സ് ഗുഡ്സിന്റെ ബാഗ് സൈക്കിളിന്റെ വിളക്കുകാലിൽ തൂക്കിയിട്ടിരിക്കുന്നു. സ്ഥലം ഷൺമുഖം റോഡ്. അവിടെ ചെറിയ കയറ്റമുണ്ട്. കയറ്റമിറങ്ങി സ്പീഡിൽ സൈക്കിൾ പോകുന്നു. ആ സമയത്ത് പെട്ടിയുടെ ഹാൻഡിൽ പൊട്ടി. പെട്ടി സൈക്കിളിന്റെ ചക്രത്തിൽ കുടുങ്ങി. ഞാൻ കറുക പൊതിനോന്ന് തെറിച്ചു വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാൽമുട്ടിലെയും കയ്യിലെയും തൊലി ഒരുപാട് പോയി. കുറേ ദിവസം കിടന്നു. കയ്യിലെ കാശെല്ലാം തീർന്നു. സാമ്പിൾ കിട്ടിയ സ്പോർട്സ് ഗുഡ്സ് വിറ്റ് തിന്നു. ഹാറ്റും ടൈയും കോട്ടും മാറ്റി. ട്രൗസേഴ്സിന്റെ പുറത്ത് ഷർട്ട് വന്നു. അങ്ങനെ നടക്കും. ഒരു ജോലിയില്ല, കയ്യിൽ കാശുമില്ല. വൈക്കം തലയോലപ്പറമ്പിലെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്. ബാപ്പയ്ക്ക് തടിക്കച്ചവടമായിരുന്നു. അതെല്ലാം നഷ്ടത്തിലായി. വീടും പറമ്പുകളും പണയത്തിലാണ്. 2 സഹോദരിമാർ വിവാഹപ്രായമായിരിക്കുന്നു. 3 സഹോദരന്മാരുള്ളതിൽ ആർക്കും തന്നെ കൃത്യമായി ജോലിയൊന്നുമില്ല. നേരെ അനുജൻ അബ്ദുൾ ഖാദർ ഒരു മലയാളം പള്ളിക്കൂടം ബാധ്യരാണ്. പകുതി ശമ്പളമേ കിട്ടൂ. കുടുംബത്തെപ്പറ്റി പിൽക്കാലത്ത് പാത്തുമേട ആട് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഗതിയുമില്ലാതെ എറണാകുളത്ത് അലയുന്നു. എന്തു ചെയ്യും? അടുത്ത പ്രോഗ്രാം എന്ത്? പണ്ട് സഞ്ചാരത്തിന് മുൻപ് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിനുശേഷം പത്രപ്രവർത്തകനായി. ഭീകര പ്രസ്ഥാനക്കാരനും. അങ്ങനെയാണ് രാജ്യസഞ്ചാരിയായത്. ഞാൻ ആലോചിച്ചു, രാഷ്ട്രീയ പ്രവർത്തകനാവേണ്ട, സാഹിത്യകാരനാവാം. ഒരു തീരുമാനത്തിലെത്തി. സാഹിത്യത്തിൽ ഗദ്യമോ പദ്യമോ? കവിത എഴുതണമോ? കഥകൾ എഴുതണമോ? രണ്ടും വശമില്ല. ഭാഷയും കഷ്ടിയാണ്. അക്ഷരങ്ങൾ തന്നെ എല്ലാം ശരിക്കും അറിഞ്ഞുകൂടാ. എങ്കിലും ഗദ്യമെഴുതാം. ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്തില്ല. ഏതായാലും എഴുത്തുകാരനാവാൻ ഉറച്ചു. എന്തെഴുതണം? ഒരു രൂപവും ഉണ്ടായില്ല. ആദ്യം എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ ഇറങ്ങി തിരിച്ചു. ഒരുപാട് നടന്നു. പല കടകളിലും നോക്കി. നടന്ന് ക്ഷീണിച്ച് അങ്ങനെ വരുമ്പോ ജയകേസരി. ഒരു പത്രമാഫീസാണ്. അവിടെ കയറി. വെളുത്ത സുമുഖനായൊരു മനുഷ്യൻ മേശക്കരികിലിരുന്ന് പ്രൂഫ് നോക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇരിക്കു സാറേ. ഞാൻ കസേരയിലിരുന്നു. വിവരം പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, പത്രാധിപരും പ്രൂഫ് റീഡറും എഴുത്തുകാരനും ഒക്കെ ഞാനാണ്. കടലാസ് വാങ്ങിച്ചുകൊണ്ടുവരുന്നതും ഞാൻ തന്നെ. ഞാൻ പത്രം കൊണ്ടു നടന്ന് വിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജോലി തരാൻ നിർവാഹമില്ല. വല്ലതും എഴുതി കൊണ്ടുവന്നാൽ ഞാൻ പ്രസിദ്ധപ്പെടുത്താം. എന്തെഴുതണം? കഥയോ കവിതയോ എന്തും എഴുതും. ശരി, ഞാൻ പോയി ഒരു കഥ എഴുതിക്കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അത് ജയകേസരിയിൽ പ്രസിദ്ധപ്പെടുത്തി. ജയകേസരി ആഴ്ചപ്പതിപ്പാണ്, വില കാലണയാണെന്ന് തോന്നുന്നു. പത്രാധിപർ പത്മനാഭ പൈ. ഞാൻ 3 കഥകൾ ജയകേസരിയിൽ പ്രസിദ്ധപ്പെടുത്തി. ഊണും ചായയും തൊട്ടുമുമ്പിലുള്ള ചെറിയ ഹോട്ടലിൽ. അവിടെ പറ്റധികമായപ്പോ പത്രാധിപർ എനിക്ക് 11 അണ തന്നു. ഏകദേശം 3/4 രൂപയുടെ അടുത്ത് അത് ഹോട്ടലിൽ കൊടുത്തു. ആ 11 അണയാണ് ആദ്യത്തെ പ്രതിഫലം. പിൽക്കാലത്ത് ഒരു ചെറുകഥയ്ക്ക് 150 മുതൽ 1000

ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം, ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: അയ്യപ്പനാശനൊന്നും കഴിക്കുന്നില്ലേ?
1: എനിക്ക് വേണ്ട.
0: അതെന്താ?
1: ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കൂടി ഉണ്ടേ.
0: കാടയുണ്ടോ? കാട ഇറച്ചി
2: ഇല്ല സാർ.
0: കൊക്കുണ്ടോ? കൊക്കിറച്ചി
2: ഇല്ല സാർ.
1: ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിഴിഞ്ഞിട്ട് പോരെ. കാടയും കൊക്കൊക്കെ പോരെ.
0: അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ
3: മിണ്ടരുത്.
0: എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ.
1: ഈ കുപ്പിടുത്ത് നിറന്തലുണ്ടല്ലോ.
0: അടിയപ്പിന്നാലേ സൗരം വരെ അടിച്ചോളൂ.
4: കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്.
5: അയ്യോ, ഭയങ്കരം തന്നെ.
1: നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ?
3: അതോർത്ത് അയ്യപ്പനായ വിഷമിക്കണ്ട. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല, തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കിത്തരും. നോയിക്കൊളു, എന്നെ കാണുമ്പം നാരായണ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം.
0: തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യണ്ടായി?
3: അല്ല, ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടതുകൊണ്ട്.
0: കേട്ടതുകൊണ്ട് കുട്ടിശങ്കറിനെയും ശ്രീലക്ഷ്മിയും വിറ്റ് ചെലവ് ചോദിക്കേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിൽ ആനയെ തന്നെ വേണോ? നിർബന്ധാണോ? കൊണ്ടുപോയിക്കോളൂ, ആഗ്രഹമല്ലേ? നിറയെ കുഴിയാനാണ്.
1: സർക്കാരിൽ നിന്ന് ലോൺ മേടിച്ചതാ. ആനയെ കൊണ്ടുചെന്നില്ലെങ്കിൽ സർക്കാര്.
0: സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്.
6: സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ?
1: സർക്കാരിന്റെ കാര്യം ഇവിടെ പാരെ പറഞ്ഞ്
3: ആരും പറയാതെ അങ്ങോട്ടറിയാം. പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം.
0: ഓ, അതുകൊണ്ട് ആനയെ വാങ്ങി ഒന്ന് സഹായിച്ചു കളയാമെന്ന് കരുതി അല്ലേ?
3: അല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചോണ്ട് ഒരാന
0: മിണ്ടിപ്പോകരുത്, കടന്നു പോകുന്നു.
6: ക്ഷമിക്കണം, അങ്ങേക്ക് ആശാനം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ, ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ ആന ചൂണ്ടി രാഘവൻ നായർ.
0: ഇവന്റെയൊക്കെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. കടന്നു പോടാ.
3: തൃപ്തിയായില്ലേ? ഞാനങ്ങനെ ഒരു നടുപ്പറയാലോ, അത് നശിപ്പിച്ചല്ലോ.
1: ഞാനിപ്പോ എന്താ ചെയ്തേ?
6: ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ?
1: ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അത് പുതിയൊരു അറിവാ. ഇതെങ്ങനെ തിന്നും കുടിച്ചും തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് ആനയെ കിട്ടണ ലക്ഷണമില്ലല്ലോ രാഘവൻ നായരെ.
3: ആര് പറഞ്ഞു കിട്ടില്ല എന്ന്? നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു. കൃത്യം ഒരു മണിക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലുണ്ട്. ആ കോയർച്ചി കിട്ടുന്ന ഹോട്ടൽ പേരെന്താ?
6: ത്രിവേണി ഹോട്ടൽ.
3: അല്ല അല്ല, സ്റ്റാർ ഹോട്ടൽ.
6: സ്റ്റാർ ഹോട്ടൽ ചാലക്കുടി ഇല്ലേ?
3: അതല്ല, പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ.
6: കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചതല്ലേ ത്രിവേണി ഹോട്ടല്?
3: അതെ, അത് പെരുമ്പാവൂരാണെന്ന്. സ്റ്റാർ ഹോട്ടൽ
6: നമ്മൾ കോഴിയിറച്ചി കഴിച്ച കടയല്ലേ?
3: അതെ,
6: പെരുമ്പാവൂരുള്ളത്.
3: ആ,
6: അത് ത്രിവേണി ഹോട്ടല്.
3: ഇങ്ങനെ തർക്കം പറയുന്ന പരശുരാമ, നമ്മൾ കാട് ഇറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. തർക്കം പറയണ്ട.
6: കാട് ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ. അത് ചാലക്കുടിയില്. ആശാന് പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ്.
3: ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കി തർക്കം പറഞ്ഞാൽ എങ്ങനെയാണ്? പരശുരാമൻ എന്നോട് തർക്കിക്കണ്ട, ഞങ്ങൾ കാട് ഇറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്.
1: നിർത്ത്, തിന്ന തിന്ന തിന്ന. ഞാൻ പറഞ്ഞു ഒന്ന് എന്റെ ആനയുടെ കാര്യ.
3: അതെന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ? നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പേശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അഞ്ച് ആനയുണ്ട്. എത്ര?
2: അഞ്ച്.
3: അഞ്ച്, അതിലൊന്നും നമുക്ക് കിട്ടും.
1: കിട്ടും.
6: നിങ്ങൾ പിടയ്ക്കാതിരിക്കും അയ്യപ്പനാച്ചാനെ. കിട്ടാതെ എവിടെ പോവാനാ?
3: ഈ ആടിനെയും കോഴിനെയും മേടിക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണോ ആന? മാത്രല്ല, നമ്മുടെ കയ്യിലുള്ള കാശിനൊത്ത ആനയും കിട്ടണ്ടേ?

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കിയെടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും, അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും. നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നതുകൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട്, അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത് അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലി പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലിയുണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ലു പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടി കൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് തിരുവിതാംകൂർ എങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന ചരിത്രത്തെക്കുറിച്ച് കേൾക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ജില്ലയായി മലബാർ മാറിയതുപോലെ പൂർണമായും തിരുവിതാംകൂറും ബ്രിട്ടീഷ് അധീനതയിൽ ആകേണ്ടതായിരുന്നു. 1728 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച് അതിനെ ആധുനിക തിരുവിതാംകൂറാക്കിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം യുവാവായ കാർത്തിക തിരുനാൾ അധികാരം ഏറ്റെടുത്തു. ധർമ്മരാജാവ് എന്ന് വാഴ്ത്തപ്പെടുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ മരണശയ്യയിലായിരിക്കുമ്പോൾ അനന്തരവനായ കാർത്തിക തിരുനാളിനോട് പറഞ്ഞിരുന്ന പ്രധാന ഉപദേശങ്ങളിലൊന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിണക്കരുത് എന്നതായിരുന്നു. അത് ധർമ്മരാജ അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു. ധർമ്മരാജയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയത് അവിട്ടം തിരുനാളായിരുന്നു. 16 വയസ്സിൽ രാജഭരണം, വെറും 12 വർഷം. 28 വയസ്സിൽ മരണം. ഉപജാപക സംഘത്തിന്റെ വിളയാട്ടമായിരുന്നു ആ കാലം. 1810 നവംബർ 7 തീയതി 28 വയസ്സിൽ ബാലരാമവർമ്മ അന്തരിച്ചു. അതേ തുടർന്ന് പക്ഷെ അന്നുവരെ ഉണ്ടാകാത്ത വിധം അധികാരത്തിനുവേണ്ടി അവകാശ തർക്കം തിരുവിതാംകൂറിലുണ്ടായി. ആറ്റിങ്ങൽ റാണി ഗൗരി ലക്ഷ്മിഭായി രംഗത്തു വന്നു. കേരളവർമ്മയും അവകാശമുന്നയിച്ചു. മൺറോയാണ് തീരുമാനിക്കേണ്ടിയിരുന്നത്. ഗൗരി ലക്ഷ്മിഭായി ഭരണമേറ്റെടുത്തു. ചങ്ങനാശ്ശേരി കോയിത്തമ്പുരാൻ രാജവർമ്മയാണ് ഗൗരി ലക്ഷ്മിഭായിയുടെ ഭർത്താവ്. ഗൗരി ലക്ഷ്മിഭായി അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ മൺറോയെ ദിവാനായി പ്രഖ്യാപിച്ചു. അങ്ങനെ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റ് തിരുവിതാംകൂറിന്റെ ദിവാനായി. അത് ഗൗരി ലക്ഷ്മിഭായിയുടെ തന്ത്രമായിരുന്നു എന്ന് ചരിത്രത്തിന് സന്ദേഹിക്കേണ്ടതുണ്ട്. ധാരാളം മികച്ച നേട്ടങ്ങൾ മൺറോ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ കാലമായിരുന്നു അത്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം കൊണ്ടുവന്നു, അഴിമതി ഇല്ലാതാക്കി. ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരുവിതാംകൂറിൽ ആധുനികതയുടെ കാറ്റുവീശിയത് മൺറോ ദിവാനായിരുന്നപ്പോഴാണ്. ഗൗരി ലക്ഷ്മിഭായി റാണിയായിരുന്നപ്പോഴാണ്. ഗൗരി ലക്ഷ്മിഭായിക്കും രാജവർമ്മയ്ക്കും ഒരു കുഞ്ഞു പിറന്നു 1813. കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നപ്പോഴേ ഗൗരി ലക്ഷ്മിഭായി പറഞ്ഞിരുന്നു, ആൺകുട്ടിയാണെങ്കിൽ ഇവനാണ് യഥാർത്ഥ തിരുവിതാംകൂർ ഭരണാധികാരിയെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടത് അതുകൊണ്ടായിരുന്നു. പുത്രനെ ദർബാറിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഗൗരി ലക്ഷ്മിഭായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, എന്റെ കുലദൈവമായ ശ്രീപത്മനാഭസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഞാനിതാ എന്റെ ഓമന പുത്രനെ കമ്പനിയിൽ ഏൽപ്പിക്കുന്നു. ഈ കുമാരന് ഭാവിയിൽ നൽകേണ്ട പിന്തുണയും ആദരണീയമായ പെരുമാറ്റവും ഉറപ്പിക്കുക എന്നത് ബഹുമാനപ്പെട്ട കമ്പനിയുടെ ഉത്തരവാദിത്വമായി ഞാൻ കരുതുകയും ചെയ്യുന്നു. മൺറോയ്ക്ക് ആ വാക്കുകൾ സ്വീകരിക്കാതിരിക്കാനായില്ല. മൺറോയെ ദിവാനാക്കിയത് ഗൗരി ലക്ഷ്മിഭായിയുടെ ബുദ്ധി തന്നെയായിരുന്നു. സായിപ്പ് മാനത്തുപോലും കാണാത്ത ബുദ്ധി. അതുപോലെ സ്വാതി തിരുനാളിന്റെ വളർച്ചയും സുരക്ഷയും കമ്പനിയെ ഏൽപ്പിച്ച ബുദ്ധി, അത് രണ്ടുമാണ് തിരുവിതാംകൂറിനെ കമ്പനിയുടെ മുമ്പിൽ അടിയറവ് വയ്ക്കാതെ സംരക്ഷിച്ചത് എന്ന് വേണം പറയാൻ. അല്ലായിരുന്നെങ്കിൽ മലബാറിന്റെ ദൈന്യത തിരുവിതാംകൂറിനുമുണ്ടായേനെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് മുറിവ് എങ്ങനെയാണ് ഉണങ്ങുന്നത് എന്നതിനെ കുറിച്ച് പറയാം. സത്യം പറഞ്ഞാൽ മുറിവ് തനിയേ ഇരുന്ന് അങ്ങനെ ഉണങ്ങുന്നതല്ല. സാധാരണ മുറിവുണ്ടായാൽ നമ്മൾ പറയുന്നത് അത് കരിയുന്നില്ല, അല്ലെങ്കിൽ കരിഞ്ഞു തുടങ്ങി എന്നൊക്കെയാണ്. അങ്ങനെ മുറിവ് സ്വയം ഇരുന്ന് കരിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉണങ്ങുകയാണെങ്കിൽ വെയിലത്ത് കാണിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലേ? അപ്പോ മുറിവ് അങ്ങനെ ഇരുന്ന് ഉണങ്ങുകയല്ല, ശരീരം അതിനെ ഉണക്കുകയാണ്. ഉണക്കുന്നതിന് കുറെ പ്രക്രിയകൾ ചെയ്ത് ശരീരം പാടുപെടുന്നുമുണ്ട്. നമ്മുടെ ത്വക്കിന്റെ, അതായത് തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് എപ്പിഡെർമിസ്. ഏത് രോഗാണുവിനെയും ആദ്യം തടയുന്നത് ഈ എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസിലുള്ള എപ്പിത്തിലിയൻ കോശങ്ങളിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ആഴമുള്ളതാണ് എന്നത് പ്രധാനമാണ്. ആഴത്തിനനുസരിച്ചാണ് മുറിവുണങ്ങുന്നത് നേരത്തെയാണോ വൈകിയാണോ എന്ന കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒരു മുറിവുണ്ടാകുമ്പോൾ അതിന് താഴെയുള്ള ഡെർമിസിൽ നിന്നാണ് രക്തം പുറത്തേക്ക് വരുന്നത്. മുറിവുണ്ടായാൽ അതിലൂടെ രോഗാണുക്കൾ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുണ്ടാകാതെ നോക്കാൻ ഉടനടി തന്നെ ശരീരം നടപടികൾ കൈക്കൊള്ളും. ഹീമോസ്റ്റാറ്റിസ്, ഫാഗോസൈറ്റോസിസ്, പ്രോളിഫൊറേറ്റീവ് റീമോഡലിംഗ് എന്നീ നാലു ഘട്ടങ്ങളിലൂടെയാണ് ശരീരം മുറിവുണക്കൽ പ്രക്രിയ ചെയ്യുന്നത്. മുറിവ് ശരീരത്തിന് സന്ദേശം നൽകും. അപ്പോൾ തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ സഹായത്തോടെ രക്തം കട്ടപിടിക്കുന്നു. ഈ പ്രക്രിയയെ വാസോ കൺസ്ട്രക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ രക്തം കട്ടപിടിക്കുകയും കൂടുതൽ രക്തം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഫൈബ്രിൻ എന്ന പ്രോട്ടീനുകൾ പ്രവർത്തനക്ഷമമാകുന്നു. ആയതിന്റെ ഫലമായി കട്ടപിടിച്ച രക്തത്തിൽ ചില ക്രോസ് ലിങ്കുകൾ നിർമ്മിക്കപ്പെടുന്നു. ഇതിന്റെ ഫലമായാണ് മുറിവിന് ചുറ്റും ചുവന്നു തടിക്കുന്നതും വേദന അനുഭവപ്പെടുന്നതും. ഇത്രയും കഴിഞ്ഞാൽ ശ്വേതരക്താണുക്കളുടെ വരവ് തുടങ്ങും. ഈ ഘട്ടത്തെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ശ്വേതരക്താണുക്കളുടെ വരവിന് പറയുന്നത് മാക്രോഫേജസ് എന്നാണ്. മാക്രോഫേജസ് എന്നത് പ്രത്യേക തരം കോശങ്ങളാണ്. ഇവ രോഗാണുക്കളെ നശിപ്പിക്കും. സത്യത്തിൽ ഈ പ്രക്രിയയുടെ പേരാണ് ഫാഗോസൈറ്റോസിസ്. മാക്രോഫേജസ് കോശങ്ങൾക്ക് മുറിവിലേക്കെത്താൻ കുറച്ചു ദൂരം സഞ്ചരിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ സഹായിക്കുന്നതിന് മുറിവ് സംഭവിച്ച കോശങ്ങൾ ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കും. ഹിസ്റ്റമിന് രക്തക്കുഴലുകളെ കൂടുതൽ വീതിയുള്ളതാക്കാനും പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും. മുറിവ് സംഭവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രോളിഫറേറ്റീവ് എന്ന് പറയുന്നത്. മുറിവിന്റെ ഭാഗങ്ങളിലുള്ള നെബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ കൊളാജിൻ എന്ന പ്രോട്ടീനുകളെ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഇവ രക്തം കട്ടപിടിക്കുന്നതിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ത്വക്കിന് പുതിയ പാളികൾ നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നാലാം ഘട്ടമായ റീമോഡലിംഗിലാണ് മുറിവുകൾ മുഴുവനായും ഉണങ്ങുന്നത്. കൊളാജിൻ ഫൈബറുകൾ കൂടുതൽ സംഘടിതമാകുന്നു. ഒടുവിൽ ഫൈബ്രോസിസ് എന്ന പ്രക്രിയ വഴി വടുക്കൾ ഉണ്ടാകുന്നു. ഈ വടുക്കളിൽ കൊളാജിൻ ധാരാളമായിട്ടുണ്ട്. അവ കട്ടിയായി അടുക്കി വച്ചിരിക്കുകയാണെന്ന് പറയാം. മുറിവിന്റെ ആഴമനുസരിച്ച് അവ ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് ഉണങ്ങാൻ തുടങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ അടയാളം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് മുറിവ് ഉണങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ വ്യക്തമായില്ലേ, മുറിവ് അങ്ങനെ അങ്ങ് ഉണങ്ങുകയല്ല, പകരം ശരീരം അതിനെ നിരവധി പ്രക്രിയകളിലൂടെ ഉണക്കിയെടുക്കുകയാണ് എന്ന്.
1: ശാസ്ത്ര കൗതുകം അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

റഹ്മാനിയ. ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജയഭാരത് പിക്ചേഴ്സ് ബാനറിൽ എൻ കെ കരുണാകരൻ പിള്ള നിർമ്മിച്ച ചിത്രമാണ് രക്തബന്ധം. സംവിധാനം വേൽസ്വാമി. കഥയും സംഭാഷണവും നിർവഹിച്ചത് കെ ചെല്ലപ്പൻ പിള്ളയും എസ് എൻ സ്വാമിയും ചേർന്നായിരുന്നു. ഛായാഗ്രഹണം ഷൺമുഖം. ചിത്രസന്നിവേശം ടി എം ലാൽ. ശബ്ദലേഖനം നിർവഹിച്ചത് ആർ ജി പിള്ളയായിരുന്നു. ബ്രഹ്മവ്രതൻ, തുമ്പമൺ പത്മനാഭൻകുട്ടി എന്നിവർ ചേർന്നായിരുന്നു ഗാനരചന നിർവഹിച്ചത്. എസ് എൻ ചാമി, സുബ്ബയ്യ നായിഡു എന്നിവരായിരുന്നു ഈണം പകർന്നത്. വി എസ് ദേവകി, എം എസ് മാലതി എന്നിവരായിരുന്നു ഗായകർ. ചാംറിയ ടാക്കി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു വിതരണം. 1951 മെയ് 18 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പി കെ വാസുദേവക്കുറുപ്പ്, ഓമന, അമ്പലപ്പുഴ മീനാക്ഷിയമ്മ, രാജമ്മ, എസ് ഡി സുബ്ബയ്യ, കെ എസ് കുട്ടപ്പൻ ഭാഗവതർ, വൈക്കം രാജു, എസ് ജെ ദേവ്, കാലാക്കൽ കുമാരൻ, കുഞ്ഞൻ ഭാഗവതർ, പറവൂർ ഭരതൻ, ഭാസ്കര മേനോൻ, കെ ബി സുന്ദരം, എൽ പിഷാരടി, സരസ്വതിയമ്മ, പത്മിനി, വി എസ് മാലതി തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. പറവൂർ ഭരതന്റെ ആദ്യ ചിത്രമായിരുന്നു രക്തബന്ധം. രക്തബന്ധം എന്ന ചിത്രത്തിൽ 11 ഗാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.

ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി. ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക പ്രശ്നോത്തരിയാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏതാണ്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ലഭിക്കാത്ത ഒരു ദരിദ്ര യുവാവായിരുന്നു മൈക്കൽ ഫാരഡേ. അച്ഛൻ ജെയിംസ് ഫാരഡേ പരമദരിദ്രനായ ഒരു കൊല്ലനായിരുന്നു. മൈക്കിളിന് 19 വയസ്സായപ്പോൾ പിതാവ് മരിച്ചു. അനാഥനായി തീർന്ന മൈക്കിളിന് ഒരു ഉപജീവന മാർഗം വേണ്ടിവന്നു. പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്ന ഒരു കടയിൽ സഹായിയായി ഒരു ചെറിയ ജോലി കിട്ടി. ബൈൻഡ് ചെയ്യാൻ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം അവയുടെ വിഷയം ഏതുമാകട്ടെ വായിക്കുന്ന ശീലം മൈക്കിൾ തുടങ്ങി. ദയാലുവായിരുന്ന കടയുടമ ഇത് സമ്മതിച്ചുകൊടുത്തു. ഒഴിവുള്ളപ്പോൾ ഒരു കലാകാരന്റെ കീഴിൽ ചിത്രരചന അഭ്യസിച്ചു. അയാളുടെ മുറി തൂത്തുവാരിയും പുസ്തകങ്ങളുടെ പൊടി തട്ടിയും അയാളെ സഹായിച്ചതിനാൽ ഫാരഡേയെ അയാൾ ഫീസ് വാങ്ങാതെ പഠിപ്പിച്ചുവത്രേ. ആ ഇടയ്ക്ക് പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന സർ ഹംഫ്രി ഡേവിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ മൈക്കിൾ ഫാരഡേക്ക് അവസരം കിട്ടി. പിറ്റേ ദിവസം ഈ പ്രസംഗം മുഴുവൻ ഓർത്ത് മനോഹരമായ കൈപ്പടയിൽ എഴുതിയിട്ട് അത് ഡേവിക്ക് അയച്ചുകൊടുത്തു. ഈ യുവാവിന്റെ ഓർമ്മശക്തി, എളിമ, ശാസ്ത്ര താൽപര്യം ഇവ സർ ഹംഫ്രിയെ ആകർഷിച്ചു. തന്റെ ലബോറട്ടറിയിൽ ഒരു അറ്റൻഡറായി അദ്ദേഹം മൈക്കിളിനെ നിയമിച്ചു. ഹംഫ്രിയുടെ പ്രസംഗ പര്യടനങ്ങളിൽ സഹായിയായി അദ്ദേഹം മൈക്കിളിനെ യൂറോപ്പിൽ പലയിടത്തും കൊണ്ടുപോയി. കിട്ടിയ അവസരങ്ങളെല്ലാം മൈക്കിൾ ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിച്ചു. ഈ യുവാവാണ് പിൽക്കാലത്ത് സർ ഹംഫ്രി ഡേവിയേക്കാൾ പ്രശസ്തനായ മഹാശാസ്ത്രജ്ഞനായി ആദരിക്കപ്പെട്ട മൈക്കിൾ ഫാരഡേ. എണ്ണമറ്റ കണ്ടുപിടുത്തങ്ങളും നിർമ്മിതികളും മൈക്കിൾ ഫാരഡേയുടെ സംഭാവനകളാണ്. ഇലക്ട്രിക് മോട്ടോർ, ഡൈനമോ, വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ, ഓക്സിജൻ തന്മാത്രയുടെ അതികാന്തിക ശീലം, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവ. ഡൈനമോ എന്ന കണ്ടുപിടുത്തത്തെപ്പറ്റി ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയുടെ മുൻപാകെ ഫാരഡേ ഒരു പ്രഭാഷണം കത്തിക്കയറുകയായിരുന്നു. ശ്രോതാക്കളുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി, അതായത് സർ റോബർട്ട് പീൽ, ഉണ്ടായിരുന്നു. പ്രസംഗം തീർന്നപ്പോൾ പ്രധാനമന്ത്രി ഫാരഡേയോട് ചോദിച്ചു, താങ്കളുടെ ഈ കണ്ടുപിടുത്തം കൊണ്ട് മനുഷ്യർക്ക് വല്ല പ്രയോജനവും ഉണ്ടോ? ഫാരഡേയുടെ മറുപടി പ്രസിദ്ധമാണ്. സർ, താങ്കളുടെ പിൻഗാമികളായ ഭാവി പ്രധാനമന്ത്രിമാർക്ക് വൈദ്യുതി കരം പിടിക്കാൻ എന്റെ കണ്ടുപിടുത്തം സഹായകമാവും. ശരിയാണ്, ഡൈനമോയുടെ കണ്ടുപിടുത്തമാണ് വൈദ്യുതിയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാക്കിയതും വൈദ്യുതി വീടുകളിൽ എത്തിച്ചതും. മഹാശാസ്ത്രജ്ഞനായിരുന്ന ഫാരഡേക്ക് പ്രഭു പദവി നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അത് നന്ദിപൂർവ്വം നിരസിച്ചു. തനിക്ക് വെറും മൈക്കിൾ ഫാരഡേയായി തുടർന്നാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

നമസ്തെ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജ്ജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മലം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: സിനിമാ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: എല്ലാം മറക്കാം നിലാവേ.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പഞ്ചാബി ഹൗസ്. കഥാ സംവിധാനം റാഫി മെക്കാട്ടിൻ. നിർമ്മാണം ന്യൂ സാഗ ഫിലിംസ്. ഛായാഗ്രഹണം ആനന്ദകുട്ടൻ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. അഭിനേതാക്കൾ

ദിലീപ്, മോഹിനി, ജോമോൾ, ലാൽ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ, തിലകൻ, എൻ എഫ് വർഗീസ്, നീന കുറുപ്പ് തുടങ്ങിയവർ.

0: ആഹാ, എത്ര സുന്ദരമായ റബ്ബർ തോട്ടം! ആവസ്കേട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീ മണികളെ പോലെ ഇല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്ക് താഴെയായി.
1: മാവേലി, ഞങ്ങൾ എന്ന പണമായിട്ട് എന്താ ബന്ധം?
0: അതെ, പണം പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിന് എടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂല്യം റബ്ബറിനേക്കാളും താഴുവെന്ന്. എന്റെ പൊന്നു സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും.
1: അതൊന്നും ഞങ്ങൾക്കറിയണ്ട, ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പലി ഞാൻ തീർപ്പിക്കും.
0: എന്നാ പിന്നെ ഈ വലത്തെ അണപ്പലി തീർപ്പിക്കാൻ പറയൂ, ഞാനത് പറപ്പിക്കാൻ വെച്ചിരിക്കുക.
2: കാശ് വെച്ചിട്ട് സംസാരിക്കണം. ചേട്ടൻ കൈവിട്, കാശ് ഞാൻ തരാം. എന്റെ ഗതികേട് കൊണ്ടാവും ഈ മൽബറി തോട്ടം ഇങ്ങനെയായി പോയത്. ഈ മൽബറിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ച് നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്.
1: എന്നിട്ടിപ്പോ എന്തായിന്നാ പറയണേ?
0: അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയും നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ.
2: ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് 5 മണിക്കകം തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞു തരണാ. മൽബറി
0: അതിന് തെറി പറയരുത്. 5:30 പറഞ്ഞ, 6 മണി
2: അല്ല,
1: 5 മണിന്നാ നീ പറഞ്ഞ.
0: ശരി, 5:55 ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പ് എത്തിക്കോളൂ. ആ പിന്നെ സ്ഥലം എവിടെയാണെന്നറിയോ? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലം. ആ കടൽപാലം. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്, പെട്ടെന്ന് വരണം. 5 മണി എന്ന് പറഞ്ഞ 5 മണി. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കായോടുത്ത് തുടങ്ങിയ ഇല്ല, വേവലാതിപ്പെടേണ്ട, അവിടെ നിക്കേട്ടാ.
3: പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ.
0: ആ എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നിട്ടില്ല, ആചര് പറഞ്ഞാ മതി. തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് 12,300 രൂപ.
4: ആചർ
0: കീഴടുത്ത് പ്രഭാകരൻ 13,900. പലിശ അടക്കോട്ടോ.
1: അതൊക്കെ അവിടെ നീ ആദ്യം എന്റെ കാശ് എന്നെ പിരിച്ചുവിട്.
0: ഹായ്, ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തുമ്മിച്ചൻ. എന്താ തുമ്മിച്ചൻ ലേറ്റ് ആയത്?
1: പറഞ്ഞ് ലേറ്റ് ആക്കാതെ കാശ് കടാ.
0: ഈ തുമ്മിച്ചന്റെ കണക്കുൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല, ഒരു ശകലം കുറവുണ്ട്.
1: അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്?
0: 7,49,000 തന്നെ കുറവുണ്ട്. അതെലി
1: വിഷോ.
0: അതെ ചേട്ടാ വിഷോ, പൊട്ടാസ്യൻ സേനയുടെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷം എനിക്കിത് അത്യാവശ്യമായിട്ട് വന്നേക്കും.
2: വലിച്ചെറിഞ്ഞ് കളയണോ?
0: കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ, എനിക്ക് ആരോടും ദേഷ്യമില്ല കേട്ടോ. വന്നിട്ട് കുറഞ്ഞരായോ? ഒരവസരത്തിലല്ലെങ്കിലും മറ്റൊരവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല, എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്ഥാപനങ്ങളും ഞാൻ തുടങ്ങി, ഒന്ന് പൊട്ടുമ്പോ അടുത്തേലും രക്ഷപ്പെടാന്ന് കരുതി, പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി, അതാണെങ്കിൽ പൊട്ടിയുമില്ല.
1: അപ്പൊ അതെങ്ങനെ ഉണ്ടല്ലോ, അത് വിറ്റിട്ട് എന്റെ കാശിക്കുന്നതാണ്?
0: പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ. പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. മനഃപൂർവല്ല, സംഭവിച്ചുപോയി. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷത്തെ സാവകാശം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം.
1: ആ വേല ഞങ്ങളോട് വേണ്ട മോനെ.
4: അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്, എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം.
0: ചാടാം, ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അത് താമസിയാണ് കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം
1: വീട്ടും. ഉണ്ണേ, ഇത് നമ്മളോട് വേണ്ട, ഈ നമ്പർ ഒന്ന് നമ്മളെടുത്തെടുക്കണ്ട.
0: ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കും കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു മാർഗമില്ലഞ്ഞിട്ടാ. എന്നെ അടുത്തറിയാവുന്നവർ സമ്മതിക്കും. എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു.
5: ബൈ, ഗുഡ് ബൈ.

0: ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഒരു മാർക്കിടുക.
1: എന്താടോ?
2: ഞങ്ങള് മാഷെ കാണാൻ വന്നല്ല, ഉണ്ണിയെ കാണാൻ വന്നതാ.
0: അതെ, എന്നെ കാണാൻ വന്നതാ, അച്ഛനെ കൂടി കാണിക്കാന്ന് വിളിച്ചു വിളിച്ചതാ.
1: ഞാനെന്താ അഭ്യാസം പഠിച്ച കൊരങ്ങോ മറ്റോ വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ.
0: അയ്യോ അച്ഛനെ, ഇയാൾ അറിയില്ലേ നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ? ആ ചെമ്മീൻ കെട്ട് നഷ്ടത്തിലായപ്പോ ഈ ശെൽവനാ എന്നെ സഹായിച്ചത്.
3: പലിശയടക്കം 10-40,000 ചിലാൻ ഉറപ്പിക്ക ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അവധി പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്തു.
0: ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട,
3: ഒരവധി പറഞ്ഞാ മതി, അയാളെ സമ്മതിക്കും.
1: ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്കില്ലടാ മോനെ.
0: അത് ഇയാൾക്കും അറിയാം,
3: അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരും.
0: അച്ഛൻ അവധി പറയില്ല, കാശിപ്പ തരും. പിന്നെ ഞാനൊരു കോഴിഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്, അപ്പോ എന്നൊന്ന് സഹായിക്കേണ്ടി വരും.
1: എന്റെ മോൻ പോയി തൂങ്ങിച്ചാത്, ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത് എന്തിനാ? ഒരു കരവറ്റി കാണാൻ. എന്നിട്ടിപ്പോ നാട് മുഴുവൻ കടുവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. ഒന്നിനും കഴിവില്ല, നീ പറഞ്ഞില്ല തൂങ്ങിച്ചാവുന്ന്? അത് തന്നെയാ ശരി, അതിന് 100-ൽ 100 മാർക്ക്.
4: നിന്റെ മുറപ്പെണ്ണായി ജനിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്.
0: അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് നിന്നുണ്ടോ? സുജിക്ക് നല്ലയിടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി നടത്താം. എല്ലാറ്റിനും മുമ്പിൽ ഞാനുണ്ടാവും. എന്താ പോരെ?
1: അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കോളൂ പറഞ്ഞ അവൾ ഒറ്റക്കാലി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷത്രേ.
0: അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവാ. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന്.
1: ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞോ?
0: അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ. അവളെ പിരിയാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല, അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം.
1: അതിന് അവള് സമ്മതിക്കില്ലടാ. നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇനി വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇത് രക്ഷപ്പെടുകയും ചെയ്യാം, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം. ദാ ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട, പിടിച്ചോ.
5: എന്റെ ജാഥയിലൊക്കെ ഉണ്ണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയോ?
0: ഏയ് രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, ജാഥയില് കയറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല. രാവിലെ ബി ജെ പിക്കാരുടെ ജാഥയിൽ കയറി വന്ന അവരാ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടെ ഒറ്റ തിരിച്ചില്ല. പിന്നെ ഈ ജാഥ പറഞ്ഞവര് വെയിറ്റ് ചെയ്തു, അതാ ലേറ്റ് ആയത്.
5: ഇങ്ങനെ എല്ലാവരുടെയും ജാഥയ്ക്കാരെ ഇറങ്ങിയ അവരൊന്നും പറയില്ലേ?
0: പറയും, അവര് പറഞ്ഞൊക്കെ ഞാനും ഏറ്റു പറയും.
5: ഈ ഉണ്ണിയുടെ ഒരു കാര്യം,
0: വാ
5: എന്താ അങ്ങോട്ട് പോണേ?
0: വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്.
5: എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ?
0: മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീ. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കീറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം, അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ.
5: ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയാട്ടിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിയാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം.
0: എത്ര കാലം, എത്ര കാലം നേരിച്ച കാത്തിരിക്ക. വേണ്ട,
5: എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്.
0: ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ. ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്, ഒഴിഞ്ഞു പോയേ
6: പറ്റൂ.
0: നീ വേഗം പൊക്കോ, ഈ ജാഥ കഴിഞ്ഞാ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറൊരു ജാഥ ഇല്ല. ഇത് ലാസ്റ്റ് ജാഥയാ.
6: ഒരാഴ്ചത്തേക്കുള്ള റേഷനെങ്കിലും നീ ഈ കുടുംബം തെറ്റിച്ചിട്ടുണ്ടോടാ?
0: ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട്.
5: അയ്യേ, ഇതെന്താ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ?
0: ഇവിടെ മീൻ കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിഞ്ഞൂടാ.
5: പിന്നെന്താ ഒരു നാറ്റം?
0: അത് ഞാൻ രണ്ടുവട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പൈസക്ക് പൈസക്ക് അമ്മ ഇതൊക്കെ അടുത്ത് വേഗം ഊണുണ്ടാക്കിയേ, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ ഇരിക്കണല്ലേ,
5: ഞാൻ പിന്നെ ഉണ്ടോളാ.
0: അത് പറ്റില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു. ഒരു പിടിയെങ്കിലും കഴിക്കമ്മേ.
5: നിനക്ക് എന്താ പറ്റിയത് ഉണ്ണിയേ?
0: അമ്മ കഴിക്കേ. അമ്മേ, എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വീടും കാറും അങ്ങനെ പലതും.
5: എന്താ, എല്ലാം ശരിയായോ?
0: ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല.
5: എനിക്കൊന്നും വേണ്ട ഉണ്ണിയേ, നിന്നെ ഈ കടക്കാരിട്ട് ഓടിക്കണത് കാണാണ്ടിരുന്നാ മതി.
0: ഇനി ആരെ കണ്ട ഒരു ശല്യം ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ.
5: അതെന്താ?
0: ഓക്കെ, കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നെ ശപിക്കരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം, ഈ ഉണ്ണി പാവായിരുന്നു, അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല.
7: മാഷ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളു. ബോട്ടുകാരൊക്കെ തിരച്ചിൽ നിർത്തി, പതിവില്ലാതെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല.

0: വേണ്ടടാ ഒരു പഞ്ചാബിക്കാരൻ വന്നേക്കണ്.
1: ആ ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും.
0: ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ച് കെട്ടിയിട്ടുണ്ട്.
1: അല്ല തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ?
2: നിന്റെ അച്ഛന്റെ കോണയോ ഒന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്.
0: നീ മലയാളം പറയണ്. എടാ നീ ഇതാരാണെന്നാ കരുതിയത്?
2: ആരാടാ ഈ വരുത്തന്മാരെ?
0: അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ഭായി.
2: എടാ നിങ്ങളെയൊക്കെ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു രണ്ടുപേരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുമോ?
0: അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്.
2: നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എടാ ഇഷ്ടപ്പാണോസേ ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ.
0: അയ്യോ ഭായിയുടെ കാശി നീ അയാൾ വന്നു തീർത്തില്ലേ?
2: തന്നില്ല. ആ മരങ്ങളെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും.
0: ഇതാരാ
2: കണ്ടാൽ അറിയില്ലേ ആരോ നമസ്കരിക്കുന്നാവും വേണ്ട.
3: ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്.
2: എന്റെ ബോട്ട്? നീ ഒളിച്ചിരിക്കയായിരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുതേക്കടാ ചതിയ.
4: അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്.
2: അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്
4: ഈ സാബാണൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. ഇന്നലെ കാശൊക്കെ പിടിച്ചോ.
2: എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ?
4: കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞാൻ തരും. അപ്പൊ എത്ര രൂപയായി?
2: 3 ലക്ഷം.
4: 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്?
2: 2.5 ലക്ഷം.
4: ബാക്കി എത്ര?
2: 25,000 രൂപ.
4: സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പൊ തരും? എപ്പൊ തരും?
2: ഞാൻ തരാം.
4: തരാന്ന് പറഞ്ഞ എപ്പൊ തരും?
2: ഞാൻ തരാന്ന്.
4: എന്റെ കാശിന് വില ഒന്നും ഇല്ലേ? എന്താ ഇത് പോക്രിത്തം പറഞ്ഞാണ്ടല്ലോ. ഇടിച്ച് എല്ലായിടത്ത് പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ.
5: സാബ്
4: വിഷമിക്കുന്നു വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട്
5: വന്നേക്കാം.
4: ആരും ബോട്ടിൽ കയറി പാടുന്ന പിന്നെ വേലം വിളിക്കാൻ വന്ന റെഡി കാശിലേക്ക് വിളിക്കാൻ
1: നിൽക്കണ്ട.
4: മീൻ പോലും ഇതെന്താണ്?
5: മത്സ്യകന്യകൻ.
4: നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ?
5: ഡെഡ് ബോഡിയാ ഇതാ? ആര് പറഞ്ഞു ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്.
4: ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും?
5: ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിനെ ആശുപത്രി കൊണ്ടോ മോലാളി പോരെ.
4: ചതിച്ചല്ലോടാ നീ.
6: ആദ്യത്തെ വലയടിച്ചതിൽ വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട്
4: പോകുന്നു.
6: മുതലാളി ആഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും.
4: എന്തേ
6: ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഇവിടെ കിടന്ന് മരിച്ചാറുണ്ടല്ല. മുതലാളി എന്നെ സമാധാനം
4: പറയേണ്ടി.
6: മുതലാളി ഒന്ന്
4: എന്താടാ
6: ഓടിച്ചെന്നീ മരുന്ന് കഴിച്ചിട്ടാ?
4: ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താ മതി, 1/2 സ്പൂൺ വെച്ച്. ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടുവന്നവർ കിട്ടുകയല്ലേ?
5: ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു.
4: എന്താടാ
6: ഈ കിടക്കുന്നത് ആരാണെന്ന മുതലാളി വിചാരം? ലക്ഷപ്രഭുവാണ്. ലക്ഷപ്രഭു
4: പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്?
6: കിടക്കും, ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ?
4: ഇത് കല്ലാസ്.
6: കല്ലാസ് അല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞുകൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്
4: തന്നില്ലെങ്കിലോ
6: കടപ്പുറം അളകും, കുത്തിപ്പിടിച്ചു വാങ്ങും.
4: ഡാഡി നിനക്കറിയാമോ?
6: അത് മമ്മിക്ക് അറിയാലോ.
4: മമ്മി നിനക്കറിയാലേ?
6: അത് ഇവനറിയാലോ.
4: ഇവനാരടാ?
6: അത് അവർക്കറിയാലോ.
4: ആർക്ക്?
6: ഡാഡിക്കും മമ്മിക്കും.
4: ഡാഡി മമ്മി ആരടാ? ഇവനാരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ?
6: ഇവൻ ആരാന്ന് അറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ. അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ, ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം.
4: മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക, ഞങ്ങളുടെ കൂടെ.
5: മോന്റെ വീടെവിടെയെന്ന് നാടെവിടെയെന്ന് ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാ.
4: ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കത്. മോന്റെ വീടെവിടെയെന്ന് പറ മോനെ.
5: ഞങ്ങള് പറയുന്നത് മോൻ കേക്കണണ്ട. എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും.
4: കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ്. ഈ ഗുൾക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വയൽ കിട്ടാനുള്ള 500,000 ₹2,00,000 ഇന്നലെ കിട്ടണം. പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നു. എന്താ ചെയ്യാ?
5: ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി.
4: ഗ്ലൂക്കോസ് പകുതി. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്? എന്താണ്? ഊരും കൂടി എവിടെയാണ്? കാശപ്പം തരും? എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ.
5: അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി?
4: ചതിച്ചോ ദൈവമേ?
5: ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ യവ യവ യവ കണ്ട, ഇവൻ പതിരന് മൂങ്ങനുമാണ്.
4: സത്യം പറഞ്ഞു നിന്റെ വീട് എവിടെയാണ്?
5: ആംഗ്യ ഭാഷ ചോദിക്കുമല്ലേ?
4: എന്നാ ഊരും കൂടി എവിടെയാണ്? ആംഗ്യ ഭാഷ ചോദിക്ക്.
5: ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ.

0: നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ തന്നെ കൊടുത്താ പറയാന്ന്. എന്നാ മൂണങ്ങ, നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ അത്തായത്തെ. നിന്റെ
1: ഇനി നീ ഊരണ്ട. മോനെ മോനെ, വീട് നിന്റെ
2: എവിടെയാണ്? നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു.
3: എന്താ കാര്യം?
2: നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ.
3: ഇതാണ് കിട്ടിയ സാധനം.
4: ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല.
3: അതുകൊള്ളാം.
4: പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല.
0: വേണ്ട, ഇവനെ പുറത്തുവിടണ്ട, അകത്തുവിടണ്ട, അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല.
4: ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം.
3: അപ്പോ ഇതിന്റെ ചെലവ്?
4: ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി.
3: ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി,
0: പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി. ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷിന് കാറട്ടെ, അപ്പ തരാം. എമ്മക്കെ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ.
3: അവന്
0: വിശക്കണുണ്ടാവും മുതലാളി, പാവം പറയാനറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്.
3: കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. അശാനെ മൂന്ന് ചായ, ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട്.
0: അതാർക്കാ മുതലാളി വിത്തൗട്ട്?
3: അതിവനെ, ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട്
0: തള്ളും. ആ പാലും മഞ്ഞ രണ്ട് ചായയിലേക്ക് ഇട്ടേ
3: കേട്ടാ. അവിടെ കൈ ഇട്ടാവും.
0: അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി?
3: എന്ത് ഭാവി, വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാശനെ. വെള്ളം കൊടുത്തേക്ക്, പൊട്ടനാണ് മനസ്സിലാവൂല. എന്താ ഇതിന് മധുരയില്ലേ?
0: ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല.
3: ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ,
0: ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരോ. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണങ്ങ്
3: ഒരെണ്ണം അവനോടത്തേക്ക്.
0: മുണങ്ങ് മുതലാളി അവനെ കാണാനില്ല.
5: ഹലോ.
6: ഹലോ, ഞാൻ ഉണ്ണിയുടെ
5: അമ്മാവനല്ലേ?
7: അതെ,
5: ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്.
7: ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഉടനെ കിട്ടും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ.
8: നിങ്ങൾക്ക്
5: എനിക്കും തരാനില്ല, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്.
7: അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ?
5: അതിപ്പോ ഞാനും
3: ഇത് പൊട്ടന്മാർ കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാണ് വെറുതെ ബില്ലടിക്കണം?
0: മിഷൻ കേടാക്കി.
9: ഏ പണം തന്നിട്ട് പോണം.
3: പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടന,
9: ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല, ബില്ലടിച്ചാ പണം തരണം.
3: ഇല്ലെങ്കിൽ
9: ഇല്ലെങ്കിൽ ഞാൻ അടിക്കും.
0: എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു?
9: ഞാൻ ഇയാളെ അടിക്കുന്ന്.
0: ആരെ?
9: ഇയാളെ. ഇയാളെ
3: വേണ്ട, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാനുള്ളടാ.
0: മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി.
3: നീ വിശ്രമിക്കാൻ പോണ, പോയി നോക്കടാ.
0: പണ്ടാരന്റെ
3: തലയിലായടാ.
0: ഇവൻ തലയിലായപ്പോഴേ ഞാൻ കരുതി മുതലാളി തലയിലാവൂന്ന്.
3: അതേടാ എന്റെ തലയിൽ തന്നെ ആവും, നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. കെട്ടടാ. ആ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്.
0: വോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വോട്ടെടുപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിക്കാൻ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ.
3: എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാൻ ഒരു പെട്ടിക്കുട നോക്കണം?
0: ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പാലും പച്ച ചെമ്മീനാ ഞാൻ കഴിച്ചത്.
3: ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്.
0: മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്.
3: എന്താടാ
0: പറമേടിച്ച കൊടുക്കൂല?
3: രമണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ കളഞ്ഞില്ലെങ്കിൽ നിന്നെ വോട്ട്
0: കേറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ വോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്.
3: അതല്ലട കെട്ട് വയ്ക്കാൻ പറഞ്ഞത്.
0: ആ അങ്ങനെ മലയാളത്തിൽ പറ.
8: ഇനിയിപ്പേതായാലും
3: ബോട്ട് വിൽക്കാം. ഇവൻ തന്നെ ആദ്യമായിട്ട് കയറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാല് വെച്ച് കേരട തെണ്ടി
8: എനിക്കല്ലേ
10: വലതുകാല് മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം.
3: എന്ത് തീരുമാനം?
10: നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു.
3: എന്നിട്ട്
10: മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു.
3: എന്നിട്ട്
10: അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു.
3: അപ്പൊ
10: അപ്പൊ ഒരു തീരുമാനായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതി കിടവുമേ.
3: തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്.
10: അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുലാളിയും രമണനും വന്നേക്കണെന്ന് പറയാ. കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ.
3: വേണ്ടി വന്ന ഇവിടുത്തെ സിംഹമാരായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.
11: ഗുസ്തി
10: വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം.
3: പോകാം,
10: വാ
3: അങ്ങോട്ടല്ലട ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്.
12: ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ.
3: എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ
12: കാശ് ചോദിച്ച് ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല, കേരളമാണ്, കടപ്പുറമാണ്, തട്ടിക്കളയും എന്നൊക്കെ. അല്ലടാ,
3: എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
10: മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ.
12: നീ പറയും, നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോദയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിലർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം.
10: ഗുഡ് ഐഡിയ മുതലാളി. നീ ഏതെങ്കിലും ഒരു സിംഗിനെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം.
3: പക്ഷേ
12: ധൈര്യമുണ്ട്, കേരടാ. ബോട്ട് ഫ്രീ ആയി കിട്ടോ?
3: കിട്ടും.
12: അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ.
3: ഞാൻ ഇട്ടിട്ടില്ലടാ.
10: ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ വരുമ്പോഴെങ്കിലും ആ ഷട്ടി
3: ഇട്ടൂടെ. അത്
10: ഇവിടെ
3: ബോട്ടിന്റെ മുകളിൽ മുടക്കാനിട്ടപ്പോഴാണ് ബോട്ട് കൊണ്ടുപോയത്.
10: ഷോ, എന്നാ ആദ്യം അത് ചോദിച്ചാലോ.
12: എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ?
10: ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു.
3: ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജംഗലുടെ രക്തം എന്ന് പറയുന്നത്
10: ക്ഷത്രിയ രക്തമാ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്.
12: നീ ക്ഷത്രിയല്ലേ?
10: ക്ഷത്രിയൻ തന്നെ, പക്ഷേ ഈസിക്ക് പറ്റില്ല.
12: എങ്കിൽ സോണിയായി പിടിക്കട്ടെ.
10: സോണി അതാരി? സോണിയ വന്നാട്ടെ, വന്നോട്ടെ.
13: അരേ സോണിയ, ആ
10: ദൈവമേ, ഇവനാ സോണിയ.
13: അയ്യോ
12: ഞങ്ങളുടെ ഒരു തര കളിയാ, തല്ലി വരുന്നതേ ഉള്ളൂ.
3: ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളുടെ കാശ് കിട്ടു.
12: പിന്നെ ഞാൻ എന്ത് ചെയ്യണം?
3: എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം.
12: നീ വരില്ല, എനിക്കറിയില്ലേ
3: എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്ക. എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ
12: ഇവനെ ഇവിടെ നിൽക്കട്ടെ.
3: താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. എന്റെ സ്വന്തം അനന്തരവനാണിവൻ.
12: എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവ് പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്.
3: ഇവിടെ
12: നിൽക്ക്.
0: വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി?
12: ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്.
0: അയ്യോ അത് വേണ്ട, എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല.
3: സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം.
8: മുതലാളി
3: സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും?
12: അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ.
3: ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം.
0: ഏത് മാസം?
3: എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.
11: പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്.
12: അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ത
3: പൊട്ടനും പോയി, മണ്ടനും പോയി, പൊട്ടും കിട്ടി. അല്ലേ സാ,
0: മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കി
8: ഇല്ലെങ്കി
0: എനിക്കിട്ട് കൊള്ളും. ഞാനിവിടുത്തെ മാനേജരാ, ഉത്തമൻ.
8: ആരായിരുന്നാലും ശരിയായി, ഇവ കേൾക്കൂല.
0: ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും.
8: ഓ, എന്ന രക്ഷപ്പെട്ട്
0: പറഞ്ഞത് കേട്ടോടാ. ഇല്ലെങ്കി എന്റെ കയ്യിൽ ചൂട് നീ അറിയോ.
14: നല്ല തണുപ്പാണല്ല.
0: ഏ തർക്കുത്തരം പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു.
8: അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ്.
0: ദേ ഒരെണ്ണം.
8: ഒരെണ്ണം അല്ല, രണ്ടെണ്ണം.
14: എന്താ
8: നിങ്ങളെ കാണിച്ചെന്നതാ?
0: ഏ അല്ല അല്ല മാം സാബ്, യുമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല.
8: കണ്ടു
0: നിന്റെ കഴുത്ത്.
12: എന്താണോ അവിടെ?
0: ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു.
12: അതൊക്കെ പിന്നിലേക്കാം, ആദ്യം അവന്മാരെ കൊണ്ട് വിടെ.
0: ഓ ചെല്ലടാ.
8: അവന്മാരോട് അങ്ങോട്ട് ചെല്ല.
12: നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്?
8: എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം.
12: എന്താ നിന്റെ പേര്?
8: രമണൻ.
12: മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ.
8: എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ.
0: ഇതൊക്കെ പഴയതാ, ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും.
8: ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും.
0: ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിനടി കൊള്ളും.
8: അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം.
12: പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം.
8: തീരുമ്പോ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത?
12: നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്?
8: അടുത്ത പണി
0: ആർക്കാ?
8: എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവനൊട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം.
12: വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും.
8: പിന്നെ
12: നീ തന്നെ അലക്കിയാ മതി.
8: തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കുമല്ലേ?
14: മര്യാദക്ക് നടക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും.
15: അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന ഒന്നുമില്ലേ?
16: വാരി അടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്.
15: നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്?
14: 10-16 കുടുംബങ്ങളുണ്ടോ?
15: പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ?
14: ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ, ശരിക്കുള്ള സാബ് സിക്കന്ദർ സിംഗ്. പഞ്ചാബി പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും.
15: അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ?
14: അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ, അവര് ഇവന്മാർക്കെല്ലാം ബെടാ സാബിന് വലിയ പേടിയാ. എനിക്കും.
15: ഞാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. എന്ന് പറഞ്ഞാ നഹി പോടോ.
17: ഹേ
15: ചെല്ലടാ, ചെല്ലി പോയി കാണ കഴുകു, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ.
14: കാണ അല്ല ഖാന, ചപ്പാത്തി ഞാനായാലും വിളിച്ചത്.
15: ആണാ, എന്റെ അമ്മോ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല.
14: വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും.
15: എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റ അവനും.
14: എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തോ ആയത്?
15: ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി.
14: അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്ന് ഈഞ്ച പരിവാക്കും.
16: അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയൊരുപ്പണികൾ.
14: പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ.
15: ചപ്പാത്തി കച്ചാറാ, ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ?
16: ഓഹോ, 5-star ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ. വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്.
15: ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല.
16: എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്.
14: അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല.
16: എന്താ പൊട്ടനാ?
14: അതെ പൊട്ടനാ.
15: എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം ഒന്നും അവനില്ലട്ടാ.
14: എന്തേടാ
15: അത്? ഇന്നോ ഇതാണോ താൻ പറഞ്ഞ മാം സാബ്?
14: ഇതൊരു മാം സാബ് തന്നെ, ഞാൻ പറഞ്ഞത് ഇതല്ല. ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ.
15: നല്ല തീറ്റയാ.
14: അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം.
15: ദൈവത്തിന്റെ ഓരോ വികൃതികളെ.

0: സംഗതി കാണിച്ചു തരാം. വാ, ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ കാണേണ്ട ആളാ. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം.
1: ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു.
2: ഓഹോ, ഓ കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര?
1: ഞാൻ ദൈവനെ എറിഞ്ഞത്?
2: ഈ മിണ്ടാപ്പുറാണിയാണോ നീ എറിഞ്ഞത്? എടാ കേൾക്കട, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ഏതെ ഈ ഭാഗത്ത്
3: കേറി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പഞ്ചാബി ഹൗസ്.
2: കയ്യിലെ
3: പണം കൊടുത്ത് മൊന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണുന്ന പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാലേ?
2: ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ, അല്ലെങ്കിൽ മുറിമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്?
3: ഓ, എന്തു പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ, ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രൻ അല്ലേ?
2: ആ, ജ്യേഷ്ഠപുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നിയമം അതനുസരിച്ചാ മതി.
4: ഞാൻ പോടോന്നാ, നീ പോടോ. ഈ കാണുന്നതെല്ലാം എന്ത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇവിടെ വരും. അയ്യോ അയ്യോ, പുല്ല് വെട്ടാൻ പറഞ്ഞ ഇവിടെയാണ് കേട്ടോ പുല്ല്. പുല്ല് എന്താടോ എന്തോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, എന്താണോ
5: എനിക്കിപ്പോ എന്താ വേണ്ടേ?
4: കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയതിന്റെ മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്.
5: ഇത് കെട്ടിയത് ഞാനാ.
4: ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം.
2: എന്താണ് ലോറൻസ്?
4: എന്താണ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം
5: കെട്ടിയവനാ. അതെ, അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള്.
4: പന്തല? എന്റെ അമ്മ, ഇത് പന്തല?
5: അതെ, പൂജാ ബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല.
6: എന്നിട്ട് എന്തായത് വീട് പോലെ ഇരിക്കണത്?
5: വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബിടാസാവ് പറഞ്ഞത്.
6: എന്നാ കല്യാണം?
7: സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി.
6: കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തോ?
2: ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തലിൽ വെച്ച് ശപഥം ചെയ്തതാ.
4: എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു?
2: നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, വാടക കൃത്യമായിട്ട് തരുന്നല്ലേ.
4: എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ഏറ്റതാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ.
2: ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ
4: പോടാന്ന്.
2: അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലിറക്കും.
4: കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണാ?
2: കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്.
4: ആ എന്നാ കൊള്ളാം, ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെൺകുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന്റെ സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്.

0: കൂന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്.
1: അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും.
0: പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ.
1: എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം.
0: മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ?
1: ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ?
0: അതേടാ മേരാ പ്യാരി സോനാരേ.
1: സോനാരേ അതായത്
0: എന്ന് പറഞ്ഞ തങ്കമ്മേ.
1: ഓ, അപ്പൊ തങ്കമ്മേടാ പെണ്ണിന്റെ പേര്?
0: തങ്കമ്മ എന്നല്ലടാ പോത്തേ, തങ്കമ്മേ. സോനാരേ.
2: എന്ത് പറ്റി രമണ? അയ്യോ പാവം, പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി.
0: എന്താ ഇവിടെ ബഹളം?
2: ഒച്ച വെക്കാനാ പാട്ടി. വാ നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി.
0: ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ.
3: നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും. അല്ലടാ, സത്യം പറ എന്തിനാ ഈ വേഷം കേട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ.
4: മാം സാബ്.
3: എവിടെ പോയി?
4: ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതര ഉമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല.
3: അതിനെന്തിനാണ് ഊമയൊക്കെ അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി?
4: അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഡോക്ടറാ പറഞ്ഞത്. ഊമയൊക്കെ അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവും കാശ് വിട്ട് വരുന്നവരെ ഞാനിവിടെ എങ്ങനെയും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്.
5: ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാനിവിടുത്തെ കെണത്തിച്ചാടിച്ചാവും.
3: എന്താ
5: ഈ കുട്ടി കൈകൊണ്ട് പറയണേ?
3: ശരി, ഞങ്ങൾ കാരണം നീ കെണത്തിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പോയിക്കോ.

0: ഞാനിതിലൊന്ന് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്
1: മിണ്ടാതിരിയടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്.
2: എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്?
1: സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ, കേൾക്കാതിരിക്കാൻ ഞാൻ എന്റെ പൊട്ടനാ. അതായത് ഉത്തമ
2: മനസ്സിലായി മനസ്സിലായി

0: ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണ എടുത്തേ ഒരു സന്തോഷ വാർത്ത പറയാം.
1: സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങളാണ് അത് ചോദിച്ചതെന്ന്?
0: അതൊന്നും എന്റെ മോൾ അറിയണ്ട, അതൊക്കെ നിന്റെ ബയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ. ഒന്ന് മോൾ ഒരു ലഡ്ഡു എടുത്തേ.
1: എടുക്കും മോളെ.
0: എന്താ ഇത്?
1: പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്?
0: അവർ ചോദിക്കുന്നത്
1: സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല.
2: എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സുനോ, കോയിത്തോ ബാത് ദേക്കത്തോ സിക്കന്ദറിയെ ശാദിക്കലെ മഞ്ജൂരി ദേഗ.
0: അതെ, ഒന്നും കാണാ സിക്കന്ദറിന് സമ്മതിക്കുമോ?
3: നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല. ഇക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനോ അവൻ? ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം, പക്ഷേ അവൾക്കത് ഇഷ്ടല്ല. അതെന്താരും മനസ്സിലാക്കാത്തത്?
0: നിനക്കറിയാമല്ലോ, സിക്കന്ദർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്.

0: ഇങ്ങനെ കിടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിന്റെ ഭയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ തല്ലൊന്നും കേറില്ല. ഭ്രാന്ത, നിന്നോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് ഭ്രാന്തായി. നിന്റെ ഭയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്.
1: എന്താ
0: അയ്യേ, ഇതെന്ത് കോലം?
1: ഇവിടത്തെ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ.
2: ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക.
1: അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ, ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് നാണാവും.
0: ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കണം.
1: ഇതെന്താ ഇത്?
0: മലയാളം
2: അക്ഷര മലയാളാ. മേം പൂജാനോ ദോ സലാം തോ പ്യാർ.
0: പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം.
1: അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല.
0: നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി.
1: ഓ, ശബ്ദം അല്ലേ?
0: ഇത് വായിക്കേ.
3: യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്.
1: ഒരു മഹീന്ദ്ര സിംഗ്.
0: ഇത് വായിക്കാൻ.
4: मैं पूजानो दो सलाम दो प्यार करता है हम, एक दूजे बगैर अभी जिंदा नहीं रह सकते. जे उससे करवालिया ने पूजा दिया व्या किसे और नल की था वो सड़ी बहुत ही देखने के
1: क्या.
0: नी आरा गब्बर सिंह कत्ता कत्ता ने विളിക്കാൻ
1: ആരായി മഹീന്ദ്ര സിംഗ്
0: പൂജയെ കേട്ടാൻ പോന്ന ആളാ.
1: ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്?
0: ഞാൻ പൂജയുടെ കാമുകനാണ്.
1: ഓഹോ,
0: ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണും.
1: അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുറങ്ങില്ലേ?
0: മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുറക്കിയത്?
1: ഞാനോ?
0: നീ തന്നെ.
1: അയ്യോ, ഇതെന്ത് മഹാപാപം!
0: ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്കാം.

0: വലയെടുത്ത് കടലിലേക്ക് എറിയടാ, നീട്ടി എറിയടാ.
1: അനയിലിട്ട് ഞോണ്ടാവടി. എന്താ ഇത്?
2: എന്റെ പട്ടി
1: പട്ടി എന്നല്ല പട്ടി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്?
2: ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ.
1: അത് സാരമില്ല, അവ ഊമയാ പൊട്ടൻ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പഴിങ്ങോട്ട് വന്നത്? കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങാനുണ്ടല്ലോ, ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും. കൊറച്ച് കറുത്തുപോയി, കൊറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ വൃത്തി കെട്ടവൻ, അതിനിടയ്ക്ക് അതും ചെയ്താ. നമസ്തേ സാർ.
3: ആരേവൻ
1: ഗംഗാധരൻ പണയം എടുത്തോണ്ടോ?

0: ഹലോ, മറ്റാൾ അവിടെ പോയി. അതൊന്നും സാരമില്ല, എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ, ഇനി ഇവിടെ കിടന്ന് ചുറ്റി തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ, ഓ, ഇത് കൈയാണോ കാലാണോ?
1: വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ അവരെ കല്യാണം ഒഴിഞ്ഞോ? അവരറിഞ്ഞതൊക്കെ വാസ്തവമായിരുന്നാലും സാരമില്ല, നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു.
2: എന്നിട്ട് നീ അത് സമ്മതിച്ചോ?
1: സമ്മതിച്ചു. ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ. പണത്തെയല്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും. അവന് ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും, എന്റെ ഈ ജീവൻ പോലും.
3: എന്തിനാണ് നീ വിഷമിക്കുന്നത്? ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും. നമ്മൾ നടത്തും.
2: എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ ആവുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
0: പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു.
2: താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം.
0: പോവാനോ? എങ്ങോട്ട്?
2: എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം.
0: എന്ത് തരും?
2: 500 മതിയോ?
4: 500?
0: ജാക്കി ചണ്ടിടി പോലത്തെ 1200 ഇടി കൊണ്ടവന് വേറെ 500 ഒലിവേ. സൈക്കിൾ വന്നിടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടൂലോ.
2: പിന്നെ എത്ര വേണം?
0: ഒരു 7.5 ലക്ഷം രൂപ വേണം. വേറെടുത്തിട്ടോ?
2: അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ.
0: ആണോ?
2: ഒരു 10 തികച്ചു തരാം.
0: ഓക്കെ, ഞാൻ ഉറപ്പിച്ചു.
2: ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ബയ്യനെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്.
0: നീ എന്താ എന്നെ വരട്ട? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. ചൂടാവാതടി, നീയായതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോക്കാം. അതെ, ഇനി ഒന്നും ബയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടിപ്പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. പുത ഓഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം സാർ.
5: ഒന്ന് അടങ്ങ്.
6: ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതിച്ചിടടാ.
5: ഗംഗാര, ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും.
6: പണി പോട്ടടാ, നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം.
5: കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ഇയ്യാ?
6: നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ട കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല.
7: ഗംഗാധര, ഒരു അബദ്ധം പറ്റിയതാ.
6: അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതക്കുന്നാണ് അബദ്ധം. കൈയെടുക്കണ.
7: ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി.
6: വാക്കു പറഞ്ഞ വാക്കായിരിക്കണം, നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം.
7: ഇടോ ഒന്ന് പതുക്കെ പറ അവനകത്തുണ്ട് സിക്കന്തർ.
6: സിക്കന്തർ അല്ല മട്ടന്തർ വന്നാലും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരൻ

0: ഇല്ലേ കടപ്പുറമാ കടപ്പുറം, കൈ തെരണ്ടി വാൾ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്.
1: അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ
0: വിളിക്കും.
1: അവന് ഞാൻ ജോലി കൊടുത്തു, 5000 സാലറി. ഇതാ പോരെ, ഇനി ഇവിടെ നിന്ന് വാവളിച്ചാറുണ്ടല്ലോ.
0: ഈ 5000 എന്ന് പറഞ്ഞ എത്രയാ?
2: 5000
0: കൊടുക്കോ?
2: കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്നാ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്.
0: ആ രമണന് കൂടി ഒരു ശമ്പളം കൊടുക്കാൻ പറയോ?
2: മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും.
0: എന്നാ പിന്നെ എനിക്ക് ഇവിടെ ഒരു പണി തന്നൂടെ?
2: നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്.
0: ഞാൻ പോയിട്ട് 1st മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1st മടങ്ങി
3: വരാം.
0: ഇതെന്താ ആദരം ഉണ്ടായത്? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ. ഞാൻ പോട്ടെ.
4: ഗുഡ് മോർണിംഗ് മാഡം.
5: മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. നീ ആരും രണ്ടുപേരും അവിടെ ഇവിടെ എത്തി മാറ്റി.
5: അവന് വീട്ടിലെ പണി തന്നെ പോരെ.
1: ആർക്ക്?
5: ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഈ രണ്ടു നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ?
1: നിനക്കറിയില്ല, അവൻ മിടുക്കനാ. ഇവിടെയുള്ള ആരേക്കാളും മിടുക്കൻ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട.
4: അതൊക്കെ കഴിഞ്ഞു, അവിടെങ്ങും
3: പോയിരിക്കാൻ.
4: ഇയാളെന്താ ഇവിടെ?
2: എന്താടാ കാശ് കിട്ടിയോ?
6: ഇല്ല, ഇതുവരെ കിട്ടിയില്ല.
2: അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുകയില്ല. ആ ഏരിയയെ നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി.
6: ആ ഉണ്ണി എന്ന് പറഞ്ഞവൻ നാവിട്ടടിച്ച ആരും വീഴും. ഈ ഞാനും വീണു.
2: പക്ഷെ കാശ് പോയത് എന്തെയാ? അവൻ വെള്ളത്തിൽ ചാടിച്ചെത്തുന്നോ ഇൻഷുറൻസ് കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ.
6: ഡെഡ് ബോഡി കിട്ടാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമൾ വാഷ് പറഞ്ഞു.
2: കള്ളം. അയാൾ ആ കാശ് ഒതുക്കി അവന്റെ കഴുത്തിൽ പിടിച്ച കാശ് കിട്ടും.
6: അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു. നാട് റോഡിൽ വെച്ച് ഉടുതുണി പറിച്ചു മാറ്റി വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീവെക്കുമെന്നാ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നു.
2: നാട്ടുകാരായാൽ അങ്ങനെ വേണം.
4: ആരാത്?
6: ദൈവമേ, ഈ ചെറ്റന്റെ ബോഡി കിട്ടുന്നവര് മനസ്സിന് സ്വസ്ഥതയില്ല.
5: അതെ, ഞാൻ മണീന്ദർ സിംഗിന്റെ മകളാ. കരിഷ്മ, ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി?
6: എന്താ?
5: എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം.
6: അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേർ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ? അവന്റെ ഇലേ ബോഡി അതും മുങ്ങി.
5: അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ?
6: എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തു നോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക.
5: ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവുമെല്ലാം.

നമുക്ക് ഈ പണം അഞ്ചു മണിക്ക് മുമ്പ് റാവുത്തർജിയുടെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിലോടുന്ന വണ്ടികൾക്ക് ഒന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല, ഞാനിത് ആരോടാ പറയണേ? ഞാനും പഠിച്ചു, ഇത്ര കിസിയാണ്.

0: പയ്യാ
1: ചാച്ചാജി ഇതുവരെ എത്തിയില്ല. അന്വേഷിക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചാച്ചാജി വരും.
0: കൂടി പോയിരിക്കുന്നത് ഗംഗാധരം കൊണ്ടയാക്കിയ ചെക്കനാ. ഇത്രയും പണവും ഉണ്ട്, അവൻ എന്തെങ്കിലും?
1: അവനെ കുറിച്ച് അങ്ങനെ ഒന്നും സംശയിക്കണ്ട.
0: അവൻ ചതിക്കും, ചതിയനാവൻ, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. വേഗം എന്തെങ്കിലും ചെയ്യണം.
2: അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി?
3: രണ്ടു മൂന്ന് മാസമായി കാണും.
2: ഇവിടുന്ന് പോയതിനു ശേഷം മനീന്ദർ സിംഗ് ഫോൺ ചെയ്യോ മറ്റോ?
4: ഇല്ല, തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി, ഇതുവരെ ഒരു വിവരവും ഇല്ല.
5: സാർ, സ്റ്റേഷനിന്നാ.
2: ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി, എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല.

0: വഴി.
1: എനിക്കൊന്നുമില്ല, മോർണിങ്ങിന് വിഷമിക്കാതെ.
2: ചാച്ചാജി എന്താ ഉണ്ടായെന്ന് പറയും.
1: ഒന്നുമില്ലടാ, ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് അവന് പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ, പിന്നെ അവനെ കണ്ടില്ല. അല്ല, അവൻ കൂടെ വന്നില്ലേ? എന്താ എന്താ, ആരും ഒന്നും മിണ്ടാത്തത്?

0: കാണാത്തത്? കാണാതായപ്പോ ഞങ്ങള് വിചാരിച്ചു
1: കട്ടിട്ട് പോയി കളഞ്ഞു എന്നല്ലേ. കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കി എനിക്ക് ഗതി വരില്ലായിരുന്നു. എന്റെ വീടിന് എല്ലാവരും ചേർന്ന് തീവയ്ക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല, ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോടെ ഞാനോടെ ചെന്നിട്ടൊരു കാര്യമില്ലേ. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്റെ ശവം അവിടെ കിട്ടണം. ഇതുവരെ രണ്ടാം ജന്മമായിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി ഇതും തുടരാൻ കഴിയില്ല.

0: ഇത് ഏത് കണക്കാണ്?
1: നല്ല കണക്കായി പോയി. ഇത് നമ്മുടെ സ്വർണ്ണ പണയത്തിന് മേൽ പണ്ടം കടം കൊടുക്കപ്പെടും പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ.
0: ഇത് പറഞ്ഞു വരുമ്പോ അത് നഷ്ടത്തിലാവൂ?
1: ഇല്ല, ഇത് പറയാതെ തന്നെ നഷ്ടത്തില. 31 ലക്ഷം രൂപ.
0: 30 നമ്മുടെ മുടക്കം മുതൽ. 31 ലക്ഷം രൂപ നഷ്ടം. ഇതെന്തൊരു കണക്കാടാ?
1: 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തത്, അത് ചോദിക്കാൻ തന്ന ചെലവ് 1 ലക്ഷം രൂപ.
0: അതിനെന്തിനാണ് 1 ലക്ഷം രൂപ?
1: എനിക്ക് വന്ന ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെ പറഞ്ഞത്.
0: ഞാൻ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. സിക്കന്ദർ പോലും അറിയാതെയാ ഞാൻ ഈ പണി ചെയ്യുന്നത്.
2: അത് സാരമില്ല, സിക്കന്ദറിനെ ഞങ്ങൾ അറിയിച്ചോളാം. എത്ര ലക്ഷമോ നഷ്ടം വന്നത്?
1: 31.
0: ആർക്ക് നഷ്ടം?
2: ആദ്യം തന്നെ തുക്കിടെ ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം. ദേ അതിന്റെ മുന്നോടിയായി. അത് കൊള്ളാം. ആദ്യ ബിസിനസ് അവള് തന്നെ ഇനോഗ്രേറ്റ്
0: ചെയ്യാം. സിക്കന്ദറിൽ രക്ഷപ്പെടുകയും ചെയ്യാം.
1: നാളെ 7:30 ഉദ്ഘാടനമെന്നാ പറഞ്ഞത്.
2: പോടോ, നാളെ 7.5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. കസ്റ്റമർക്ക് അവൾ കൊടുത്തോളും. ബുധനും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും.
3: എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
2: അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ.
3: വെച്ചു.
2: പറഞ്ഞത് വല്ലതും മനസ്സിലായോ?
3: മനസ്സിലായി.
2: എന്ത്?
3: പെട്ടി താഴെ വെക്കാനല്ലേ.
2: ഒരു ഇട്ട് വെച്ചിരുന്ന് ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യാ.
3: എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ?
2: നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ.
3: ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7.50 രൂപ ടിക്കറ്റ് എടുക്കും.
2: എന്നിട്ട്
3: ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിലിറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും.
2: മൈക്കിൾ അല്ല, കൈമൾ മാഷ്.
3: ആ കൈമൾ മാഷ്. ബാക്കി ഞാൻ
2: അതെന്താ?
3: അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്.
2: കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ?
3: കൈമൾ മാഷ മകന്റെ പേര്? ആ മരിച്ചുപോയ ഉണ്ണി.
2: മരിച്ചുപോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണി എന്ന് പറഞ്ഞാ മതി.
3: മതി.
2: അപ്പൊ നീ ആരാ?
3: രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്.
2: ക്ലോസ് ഫ്രണ്ട്?
3: ആ അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്ക് എങ്ങാനും കണ്ടാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്.
2: ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ?
3: അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ. ഞാൻ തന്നെ പോവാം.
2: എടാ പെട്ടി.
3: ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ, എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോവാം. നിർത്ത് നിർത്ത് നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ?
4: ആ, എനിക്കെങ്ങനെ അറിയാം?
3: എങ്കിൽ എനിക്കറിയാം, ഇത് തന്നെ ആയിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ. സൈഡ് തന്നെ ഒരാക്കുള്ള ഒരു വഴി തന്നെ. പ്ലീസ്. ഹലോ, ഒന്ന് നീങ്ങിയതേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ?
0: അതെ.
3: ബൈ ദ വൈ, നിങ്ങൾ ആരായിട്ട് വരും? ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൾ മാഷ്.
0: എന്താ എന്താ കാര്യം?
3: ഈ വീടെന്താ ഡോൾബി സിസ്റ്റം ആണോ?
0: എന്താ?
3: ഇതാണ് കൈമൾ മാഷ് ഇല്ലേ?
0: എന്താ തന്റെ ആവശ്യം?
3: ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ.
0: പണമാണോ പ്രശ്നം?
3: അതെ, അത് തന്നെയാണ് പ്രശ്നം.
0: ആ എങ്കിൽ ഈ ആ കൂട്ടത്തിന് മുമ്പിലെ താങ്കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരല്ല.
3: വീട് കത്തിക്കാനോ?
0: അതെ, താങ്കൂടെ കുടിക്കോ, എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കില് ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തൻ്റെടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കതൊരു പരിഹാരമാണ്.
5: ഇങ്ങോട്ടാണടാ, രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ.
3: എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ. ഈ പെട്ടി ഉൾപ്പെടെ.
0: എന്താ പറഞ്ഞേ?
3: പണം കൊടുക്കാൻ വന്നതാണെന്ന്.
0: ആർക്ക്?
3: കൈമൾ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയിൽ.
5: അന്നാ തുറക്കണ പട്ടി ഈ പെട്ടി.

0: ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു.
1: ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും.
2: നമസ്കാരം. ഈ സാദാ ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ?
3: എന്താ
2: ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി.
3: ആള് ഞാനാ, കണ്ടില്ലേ?
2: കണ്ടു.
3: എന്നാ പോയിക്കോ.
2: ആ ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ.
3: നീ ഏതാടാ?
2: രമണൻ.
3: ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ?
2: ചെങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ. ആ ഞാൻ ക്ലോസ് ആയിപ്പോയ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ.
3: നിനക്ക് വല്ല അസുഖമുണ്ടോ?
2: ഞങ്ങള് ഫ്രണ്ടുക്കളാ.
3: അട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്?
2: ആ ഇവിടെ ഒരു പെങ്കുച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്, അവൾ മിസ്റ്റർ സുജാത.
4: ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ വിണ്ടരുത്.
2: ശരി, പേര് പറയുന്നില്ല, ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും.
4: അവളിവിടെ ഇല്ല, അവള് ഭർത്താവിന്റെ വീട്ടിലാ. ഭർത്താവാണ് പോലും, ഭർത്താവ്.

0: അല്ലേ അവൻ? ഇവനല്ലേ അവൻ? ഇതാരാ?
1: നീ ഉണ്ണീടാരാന്ന പറഞ്ഞ
0: റോഡ്ഫ്രണ്ട്.
1: അപ്പൊ ഇതാരാ?
0: അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവൻ ആരാണെന്ന്.
1: ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ?
0: ഇല്ല.
1: എടാ ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഉള്ളോ റോസ്കൾ, മേലാൽ ഈ പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ.
0: ചതിയാ, കൂടെ നടന്ന് ചതിക്കരുത്. ആരെയും ഒന്നും നിങ്ങളുടെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറയടാ നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ.
2: എന്നോട് ക്ഷമിക്കട രമണ.
3: എന്താ ഇവിടെ?
0: കണ്ടുപിടിച്ചു, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവൻ മിണ്ടി.
3: ആ അതൊക്കെ അവിടെ നിക്കട്ടെ.
4: എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ?
3: ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ, തുണി എടുത്തിട്ടുണ്ട്, അലക്കിക്കോ.
0: എല്ലാം ഞാൻ അലക്കും. ഭർത്താവാണ് പോലും എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല.
2: അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടിയവള്, എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ?
0: ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ, നമ്മ അമ്മ ശരിയാവൂല.
3: ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ.
2: ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല.
3: അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്?
2: സിക്ക് മതം സ്വീകരിച്ച് തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കാ.
3: നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരും. സത്യ പറഞ്ഞത് ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്കിഷ്ടാണോ?
2: അല്ല, അത് ഞാനീ
3: ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ.
2: അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല.
3: അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല.
2: ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി.

0: ആക്കിയതാണല്ലേ, ഞാൻ ഊഹിച്ചു. എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ
1: വീഴുന്നുണി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പഞ്ചാബി ഹൗസ്.
4: എന്തായാലും അവനായിട്ട് ഉണ്ടാക്കി വെച്ച കടം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി. പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി. എന്റെ മോടെ കടം ഈ അമ്മാവൻ എങ്ങനെ വീട്ടുക? നിനക്കും വേറൊരു ജീവിതം വേണമല്ലോ.
5: കഴുത്തിൽ ഒരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ?
4: ഒക്കെ മറക്കണം, മറന്നേ പറ്റൂ.
5: ക്ഷമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല അമ്മാവ. ജീവൻ പോയാലും മനസ്സിൽ നുണ്ടിട്ട് പോവില്ല.
4: എന്നാലും സന്തോഷമുള്ളൊരു ജീവിതം വേണ്ട എന്റെ മോക്ക്.
5: അമ്മാവ, ഉണ്ണീട്ടിന്റെ വിധവാന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നൂടെ? അതിനേക്കാൾ വലിയ സന്തോഷം

എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ? കൊള്ളാലോ, ഇത് ആരെ കുറിച്ചാ? എന്നെ കുറിച്ചോ? നിങ്ങൾക്കൊരു കവിത എഴുതാനെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനൊരു അഭ്യാസം?

0: ഇനി കുരങ്ങായിരിക്കൂ, എന്നെ കുരങ്ങെന്ന് വിളിക്കൂ.
1: എന്താ?
0: ഞാനൊരു കൂട്ടം കാണിക്കട്ടെ, എന്താന്ന് പറയാമോ?
1: കാണിക്കേ. ദേ, നിനക്കുറിച്ച് കൂടുന്നുണ്ട്. വേഷം കെട്ട എന്റെ അടുത്ത് വേണ്ട. ആ, നിനക്ക് ഈ കിട്ടിയതല്ലൊന്നും പോരല്ലേ.

0: ഇതെന്ത് പണ്ടാറാണാവോ?
1: കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. ഐ ഞാൻ എല്ല്, ഞാൻ എല്ലാനാണോ? അയ്യേ
2: യു ഏ എന്റെ എല്ലൂരുന്ന
1: ഏ അതാവില്ലല്ലോ. ഐ എൽ യു ഇലു ഏ ഇലു ഇലു കേഹേ
2: ഐ ലവ്
3: യു.
4: എന്താ നിനക്കൊന്നും അറിയില്ലേ?
3: അറിയാം, അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. പക്ഷേ അവൾ അതിര് വിട്ടിട്ടൊന്നും.
4: എനിക്കറിയാം, എനിക്കറിയാം എന്റെ കുട്ടിയെ. അവൻ ഗംഗാധരന്റെ ആരാന്നാ പറഞ്ഞത്?
3: അത് അനന്തരവൻ.
4: തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട്?
5: ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്.
4: അപ്പോ അവൻ എത്ര വയസ്സായി?
5: ഒരു 27-28, അതി കൂടില്ല.
4: കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര.
5: പേടിച്ചിട്ടാ, പണ്ടേ എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണം സാബ്. സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരാ,
4: എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവന്റെ അച്ഛനും അമ്മയൊക്കെ
5: അത് മാത്രം ചോദിക്കരുത് സാബ്, പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് വിട്, അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. അവന് എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ്?
4: എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ, അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഒക്കെ സ്വത്ത് മോഹിച്ചു വരുന്നവരാ. സ്വത്ത് കൈക്കലായാൽ അവളവർക്കൊരു ഭാരവും. അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരമാവില്ല, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഇപ്പോ താനൊന്ന് മനസ്സുവെച്ച
5: സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ആളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല. ആകപ്പാടെ പരിചയമുള്ള സാബ. സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ?
4: ഉണ്ട്, പഞ്ചാബിലല്ല ഇവിടെ. തന്റെ അനന്തരവൻ അവനെ ഞങ്ങൾക്ക് തന്നൂടെ. ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ. പഞ്ചാബി എന്നോ മലയാളി എന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല.
5: സാബ് പറയുന്നത് ഈ കല്യാണം?
4: അതെ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
6: എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്തുന്ന അയാൾ ആരാ?
7: നിന്റെ അമ്മാവൻ.
6: അമ്മാവൻ മണ്ണാങ്കട്ട. എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ?
7: പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല. കേട്ടാ തന്നെ മിണ്ടേ ഇല്ല.
6: അതുകൊണ്ട്
7: അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു.
6: രമണ, നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവുന്നിട്ടാ?
7: ഇനി എന്ത് മനസ്സിലാക്കാൻ? മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ കല്യാണം നടക്കും. മിണ്ടാ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ മരണവും നടക്കും. ഇതിൽ ഏത് ഓട്ടോമാറ്റിക് നീ തീരുമാനിക്കും.
5: ആലോചിക്കാനൊന്നുമില്ല, ഇത് ശരിയാവില്ല, ഈ ബന്ധം നമുക്ക് ചേരില്ല. എവിടെ നിന്നോ വലിച്ചു കയറി വന്നൊരുത്തൻ, അവനെയാണ് ഇത്രയും കാലം കാത്തിരുന്ന് പൊന്നാര പെങ്ങൾക്ക് കണ്ടുപിടിച്ചത്.
4: അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല.
5: സ്നേഹിച്ചാൽ മാത്രം മതിയോ? ജീവിക്കട്ടെ. അവൾക്കോ സംസാരിക്കാൻ കഴിയില്ല, എത്തുന്നവനും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും?
4: എന്റെ ഈ നാവില്ലേ, അതവർക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ഈ കാതുകളില്ലേ, അതവർക്ക് വേണ്ടി കേൾക്കും.
5: നിനക്ക് ഈ വീട്ടിൽ ആരെങ്കിലും ഇവരെ തെറ്റ് ചെയ്താൽ നീയാണ് അവരെ ശിക്ഷിക്കുന്നത്. ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അതനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീയാണ്. നീ അനുഭവിക്കും. ഈ മനീന്ദ്ര സിംഗ് ആണ് പറയുന്നത്. നീ ഒരുപാട് അനുഭവിക്കും.
4: അനുഭവിച്ചോളാം, എതിർക്കില്ല. ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടേതാണ്. ഒക്കെ തിരിച്ചേൽപ്പിക്കാം, ഇവിടെ നിറങ്ങിത്തരാം. ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം നടത്താനുള്ള സാവകാശം മാത്രം കിട്ടിയാൽ മതി എനിക്ക്.
5: നീ എന്താ പറഞ്ഞത്? നീ നോക്കി നടത്തിയതെല്ലാം, നീയായിട്ട് വലുതാക്കിയതെല്ലാം ഇട്ടിട്ട് പോവാന്നോ? ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയിട്ട് കിഴവൻ എന്തിനാടാ? നിന്നെക്കാൾ വലിയൊരു സ്വത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത്?
8: നമുക്ക് ചതുവ് പറ്റിക്കൂടാ, നമ്മുടെ മോക്ക് ചതുവ് പറ്റിക്കൂടാ. അതുകൊണ്ടാ ചാച്ചാജി പറഞ്ഞത്.
4: ഇല്ലേ ആച്ചാജി, അവൻ നമ്മളെ ചതിക്കില്ല, എനിക്കുറപ്പാ.

0: അയ്യാന്ന് വിളിക്കാൻ യോഗ്യത എനിക്കില്ല. ഇത്രയും നാളും ഞാനൊന്നും കേൾക്കാതിരുന്നതാ, ഒന്നും മിണ്ടാതിരുന്നതാ. എന്റെ ഗതികേട്.
1: ചാച്ചാജി, ഞാൻ എന്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ.
2: അതേടാ, നിവൃത്തികേട് കൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത്. ആൾമാറാട്ടം, മോഷണം, അങ്ങനെ പലതും. പക്ഷേ നിനക്ക് സ്ഥലം തെറ്റിപ്പോയി. ഞങ്ങളോട് കളിച്ചാലുള്ള ഫലത്തെ തരികത്തിലേക്ക്.
1: ചാച്ചാജി.

ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ തലനിറം? ഇനിയും നിന്റെ പേക്ക് കിവത്തന്നെ മതിയെങ്കിൽ കെട്ടിച്ചു കൊടുക്ക്, കെട്ടിച്ചു കൊടുക്ക.

0: എന്റെ പെങ്ങൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ ആ വിളി കേട്ടത് ഒരു കൊള്ളന്റെ നാവിന്നാണ്. പറയൂ, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ?
1: വയ്യ, എന്നോട് ക്ഷമിക്കണം.
0: ക്ഷമിക്കാം, എന്നോട് ചെയ്തൊക്കെ ഞാൻ ക്ഷമിക്കാം. പക്ഷെ എന്റെ പെങ്ങളുടെ മനസ്സിലിടം കിട്ടാൻ വേണ്ടി അവളെ നീ വിശ്വസിപ്പിച്ചില്ലേ? സംസാരിക്കില്ല എന്നും കേൾക്കില്ല എന്നും. ആ ചതി ഞാൻ പൊറുക്കില്ല. ഇനി നീ സംസാരിക്കില്ല ഒരിക്കലും.
1: നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിനവകാശമുണ്ട്. ഏത് വേദനയും ഞാൻ സഹിക്കാം. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ അവളെ ഞാൻ ചതിച്ചു എന്ന്? അത് ഞാൻ സഹിക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല. അവൾക്ക് എന്നെ കുറിച്ചെല്ലാം അറിയാം. അവൾക്കറിയാവുന്ന പോലെ എന്നെ ലോകത്ത് മറ്റാർക്കും അറിയില്ല.
0: നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, അവളും കൂടി ചേർന്നാണ് എന്നെ വെട്ടിയാക്കിയതെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല.
1: പയ്യാ, അവളെ ഉപദ്രവിക്കരുത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പയ്യ അറിയണം, സംഭവിച്ചെല്ലാം പയ്യ അറിയണം.

0: എന്തായത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരാളെ സഹായിച്ചു. ഈ വീടിന് മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെയെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതേ നീ ചെയ്തുള്ളൂ. നിന്റെ ഇഷ്ടം ഏതാണോ അതേ നടക്കും. നിന്റെ സന്തോഷത്തൊക്കെ വലുതായിട്ട് ഈ പയ്യക്ക് വേറെ ഉണ്ടാവുള്ളത്?
1: അവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. എല്ലാം അവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ഞങ്ങൾക്ക് ബോധ്യമായി.
0: ഇതുവരെ നീ ഒരുപാട് കള്ളം പറഞ്ഞു. ഒടുവിൽ സത്യവും. അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഒരു അംഗമായി കഴിയുമ്പോൾ ഇതുവരെ നീ ജീവിച്ചത് എങ്ങനെയായിരുന്നാലും അതൊക്കെ മറക്കണം. നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം. നിനക്ക് വേറൊരു അവകാശം ഉണ്ടായിക്കൂടാ. എല്ലാം സമ്മതമാണെങ്കിൽ ഈ കുടുംബം വിട്ട് മറ്റെവിടേക്കും പോവില്ല എന്നും ജീവിതകാലം മുഴുവൻ പൂജയോടൊപ്പം ഉണ്ടാവുമെന്നും നീ ഇവിടെ വെച്ച് സത്യം ചെയ്യണം. ഒരിക്കലും ലംഘിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സത്യം ചെയ്യാവൂ.
2: എന്നിൽ അവസാന ശ്വാസം നിലനിൽക്കും വരെ ഈ കുടുംബത്തെയും പൂജയും വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല.

0: എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ അമ്മാവനെ മറക്കരുത്.
1: അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ. മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല.
2: ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരായുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില്. ഇതവന്റെ വീട്ടിലെത്തിക്കണം.
0: ശരി,
2: ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം, സന്തോഷിക്കണം.
0: നിന്റെ വീട്ടിലെന്താ പറയേണ്ടത്?
1: ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അറിയാലോ, ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നൂടാ.
3: എനിക്കിത് വേണ്ട.
4: ഉണ്ണി തന്നേച്ചാണെന്ന് കരുതിയാ മതി.
0: അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ആദായമാണല്ലോ.
3: മോളെ, നീ പറ എന്താ വേണ്ടെന്ന്.
5: അമ്മാവൻ പറഞ്ഞതാ ശരി, നമുക്കിത് വേണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് എന്തിനാ?
0: അതാരാ?
3: ഉണ്ണിയുടെ
4: ഉണ്ണിയുടെ ആരാ?
3: വിധവയാ
4: സുജാത.
5: അതെ, എങ്ങനറിയാം?
4: ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ടുണ്ട്.
5: എന്താ എന്താ എന്നെ പറ്റി പറഞ്ഞത്?
3: ഉണ്ണിയെ വളരെ അടുത്തറിയാമായിരുന്നില്ലേ?
4: അവന്റെ മനസ്സെനിക്ക് നല്ലോണം അറിയാം.
3: എനിക്കതറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല.
4: വിധി അല്ലാതെ എന്ത് പറയാനാ?
3: ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ.
0: അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. മരിച്ചെന്ന് കരുതി എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നാള് തന്നെ ചവറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി 24 പേരെ കാണാതായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ 23 പേരും വന്നു. ഈ പണം സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് ആ പെങ്കുച്ചിന്റെ കല്യാണം നടത്തണം. ഉണ്ണിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കാതെ സന്തോഷമായി ജീവിക്കും.
4: അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ? അതോർത്തെങ്കിലും സന്തോഷിച്ചു.

ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. എന്റെ മോൻ എത്ര അകലെ പോയാലും അവൻ മനംകൊണ്ട് വിളിച്ചാൽ ഞാനത് അറിയും. അവൻ പോയ പിന്നെ പലവട്ടം ഞാൻ അതറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്.

0: അകത്തേക്ക് പോവാം.
1: വേണ്ട, ഞാൻ അങ്ങോട്ടില്ല. ആരോടാ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് വാ, നമുക്ക് ഉടനെ പോവാം.
0: കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ വരാം.
1: പറ്റില്ല, ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. അച്ഛനാ വിളിക്കുന്നു. എന്നെ നീ ഓർക്കണ്ട, എന്റെ അമ്മയുടെ കണ്ണീര് അതും നീ കാണണ്ട. പക്ഷെ നീ കടലിൽ ചാടി അന്ന് മുതല് നിന്റെ വിധവയായിട്ടൊരു പെൺകുട്ടി എന്റെ വീട്ടിലിരിപ്പുണ്ട്, സുജാത. അവളെ നീ ഓർത്തേ പറ്റൂ. അവളുടെ കണ്ണീര്
0: അച്ഛാ
1: നിന്നെ നടക്കാൻ പഠിപ്പിച്ച കൈയായത്. ഇപ്പൊ ഞാൻ യാചിക്ക, ഈ കൈ നീ വിടരുത്. മോൻ അച്ഛന്റെ കൂടെ വരണം.
2: ഉമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കൽക്കട്ടയിലെ സർവാജി.
3: ഹലോ.
2: ആ എന്താ ഇത്, ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ? വേഗം വാ.
4: ഉണ്ണികൃഷ്ണ,
5: അവൻ ഇപ്പൊ ഈ കുടുംബത്തിലൊരു അംഗമാണ്, അച്ഛന്റെ ഉണ്ണികൃഷ്ണൻ അല്ല.
3: അതെങ്ങനാണോ അവൻ എന്റെ മോൻ അല്ലാണ്ടാകുന്നേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശം ഉണ്ടെങ്കിലേ അത് ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം.
5: അച്ഛാ പ്രശ്നം ഉണ്ടാക്കരുത്,
3: ഞാൻ പ്രശ്നം ഉണ്ടാക്കും.
5: ഞങ്ങൾ പറഞ്ഞു,
3: ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ടല്ല
5: പോകുന്ന,
3: ഞാൻ ഇവിടുന്ന് എന്റെ മോനെ കൊണ്ട്
2: പോകും. ചോദിക്ക്, ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ അവനെ കൊലക്ക് കൊടുത്ത് ഇടക്കോക്ക്. ചെല്ലേ, ചെന്ന് ചോദിക്ക്. നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഈ അവസ്ഥയിലാക്കിയത്.
5: ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ,
2: അവൻ മരിച്ചെന്ന് കരുതിക്കോ.

0: അയാള് അയാള് പറഞ്ഞ സത്യമാണോ? നമ്മുടെ ഉമ്മേ
1: മരിച്ചവര് തിരിച്ചു വരില്ല. വരുമെന്ന് കരുതി നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢിയാരാന്നറിയോ?

0: നീ അവൻ നിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ.
1: എന്തൊക്കെയാ പറയണത്?
0: ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല, ഇറങ്ങണം.
2: അപ്പോ താനവനെ കണ്ടല്ലേ? താൻ വിളിച്ചിട്ട് തന്റെ മുമ്പ് വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കി പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്ത് കാട്ടി കൊടുത്തോളും, അല്ലെങ്കിൽ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാനിവിടെ. അതെന്താ കാണും?
3: ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ, സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.

0: உன்னை மோனே
1: ஞான்
0: வந்தல்லோ என்ன பொண்ணு மோனிங்க வந்தல்லோ
1: ஓர்க்கணும் ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് പൊറുക്കണം.
0: ഒന്നും പറയണ്ട, നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ വീട്ടിപ്പാ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്ര നേരം കൂടെ ആയുസ് കിട്ടുന്ന രണ്ടുപേരുണ്ട്.

0: ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്റെ അവിടെ വിട്ടിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെ.
1: മോനെ, ഇവള് നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പുറക്കില്ലടാ.
2: നിന്റെ അച്ഛനെ അമ്മയെ പാവം പെങ്കുച്ചിനെ ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ടി നീ വീട്ടാൻ പോണേ? എന്തൊക്കെ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ?
0: സുജി, ഞാൻ
2: ബുദ്ധിമുട്ടാച്ച വേണ്ടാട്ടോ. ഞാനിങ്ങനെ
3: നിനക്ക് എന്താ വേണ്ടെച്ച ചോദിച്ചോ, എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റുപെറുക്കാം. തെരുവിലിറങ്ങി പിച്ചെ എടുക്കേണ്ടി വന്നാലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എന്റെ ബോളെ വിട്ടു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല.

0: പഞ്ചാബികളെ ഇങ്ങോട്ട് വരത്തരുത്.
1: എന്തായാലും അങ്ങോട്ട് ചെന്നേ പറ്റൂ.
0: നീ ഒന്നും ആലോചിക്കണ്ട, വണ്ടിയിലോട്ട്
1: കയറി കേറാനല്ലോ എന്നോട് പറഞ്ഞത്. നീ കയറിക്കേ, ഒരാൾ കയറി ആ വണ്ടി വിട്ടു.

0: വീട്ടിലേക്കൊന്ന്.
1: വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു, നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്, പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ലാന്ന്. ഇനി അതും ലംഘിക്കോ നീ. അവൾക്ക് വേണ്ടി ഒരിക്കൽ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതിവ് പറ്റിയ
0: ഞാൻ കാരണം. പൂജ ഒരിക്കലും വേദനിക്കില്ല.

0: ഇതെന്താ വക ഒരു സമ്മാന, ഒരു മോതിരം. ഇത് നിന്റെ വിരലിൽ കേറില്ല, അത്രക്ക് ചെറുതാ. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതിന് എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളടാ.
1: നമസ്തേ, അങ്ങോട്ടിരിക്കാം. കല്യാണം നടന്നോ? നടക്കാൻ പോണേ ഉള്ളൂ.
2: നടക്കാൻ പോണ ഇപ്പഴാ, നടക്കാനൊക്കെ പിന്നെ പോവാന്ന് പറ. ആദ്യം കല്യാണം നടത്താൻ നോക്കൂ. ഇതും കൂടെ നടന്നില്ലേ പിന്നെ ഇതും പറഞ്ഞ് എനിക്കിതിന്റെ പുറകെ നടക്കാൻ പറ്റൂല.
1: നടക്കാ, നീ അടാ നടരാജനാ.
3: ജലന്ധറിലെ കച്ചവട രാജാക്കന്മാരൊരാളാ മിസ്റ്റർ ജോഗീന്ദ്ര സിംഗ്.

0: വരണം വരണം. ഉണ്ണി, ഇത്
1: എന്റെ അച്ഛനാ.
2: ഇത് ഇവന്റെ അമ്മയാ.
0: നിർത്തു.
2: ഇത് ഇവന്റെ പെണ്ണ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം.
0: തിരിച്ചു തരാനോ?
3: അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയും കൊണ്ടേ പോകൂ.
4: നീ ഇവനെ കൊണ്ടുപോകോ?
3: കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താ അത്ര സംശയം?
0: കൊള്ളപ്പൊന്നി, എന്റെ പെങ്ങളെ കല്യാണം മുറക്കിയിട്ട് നീ അവനെ കൊണ്ട് പോകോ?
3: എട്ടാം വേറെ ആളെ കെട്ടിയില്ല, നിന്റെ പെങ്ങളെ കടലിൽ കൂട്ടി തള്ളണ.
1: മാറിക്കണങ്ങോട്ട്.

0: മോളെ ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മോനെ ഇങ്ങ് വിട്ടു തരണം. ഇത്രയും നാൾ ഉണ്ണിയേട്ടന്റെ വിധവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാ കഴിയേണ്ടത്? പറ കുട്ടി തന്നെ പറ.
1: അവൾക്കൊന്നും പറയാൻ കഴിയില്ല.

ഉണ്ണിക്ക് വേണ്ടി ജനിച്ച പെണ്ണ്. ഞാനല്ല, നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ഒരിക്കലും.

0: ஐயா,
1: ஒராளுடைய கண்ணீர் வீட்டிட்டு ഈ വീട്ടിൽ ആരും സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികൾ. ആ രക്തമല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ.

സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യാതിന് അതിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശപിക്കില്ല, ഞങ്ങൾ ആരും ശപിക്കില്ല, ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല, പിതാവിന്റെ വേഷവും കേട്ടില്ല.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പഞ്ചാബി ഹൗസ്. കഥാസംവിധാനം റാഫി മെക്കാട്ടിൻ. നിർമ്മാണം ന്യൂ സാഗ ഫിലിംസ്. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. അഭിനേതാക്കൾ ദിലീപ്, മോഹിനി, ജോമോൾ, ലാൽ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ, തിലകൻ, എൻ എഫ് വർഗീസ്, നീന കുറുപ്പ് തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടിവിക്ക് ശ്രമം തുടരുന്നു. കെഎസ്ആർടിസി ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത്

0: അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ NDA മുഖ്യമന്ത്രിമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ BCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് KSRTC ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
0: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം MMR പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള രണ്ട് ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല April 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. May 26 മുതൽ June 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 9 ഭൂമികയിലാണ്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകരിൽ പ്രമുഖനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ദേ ജനിച്ചിരിക്കുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ

0: രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ എഐസിസി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം ടിവികെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡിഎംകെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എംഎൽഎമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന രണ്ട് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പിഎം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സിഡിഎസ് ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആഘോഷമായ

0: മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണം നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്ക് നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകൾ നിലവിൽ സഞ്ചാരികൾക്ക്
1: ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മത്സരത്തിൽ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും വിദ്യാധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരേറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം നിർവഹിച്ചത് രവീന്ദ്രൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിനു വേണ്ടി ലതികയും സംഘവും ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.
1: നിന്റെ

ഇനി കളിത്തോഴി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്രയും ജി വേണുഗോപാലും.

ചിന്താധീനനായി ആ മനുഷ്യൻ കൈപുറകെ കെട്ടി നടക്കുന്നു. ചിലതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നേരം വളരെ ഇരുട്ടിയിരിക്കുന്നു. ഭാര്യ ഇനിയും വന്നു ചേർത്തിട്ടില്ല. മനസമാധാനത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും വേദപുസ്തകം കയ്യിലെടുത്തു. വായിച്ച ഭാഗം തന്നെ വീണ്ടും വായിച്ചു. Whosoever shall smite your right cheek, turn to him the other also. And if the man takes away your coat, let him have the cloak also. ഒരുത്തൻ നിന്റെ വലത്തെ ചെള്ളക്കടിച്ചാൽ ഇടത്തെ ചെള്ള കൂടി കാട്ടിക്കൊടുക്കുക. ഒരുത്തൻ നിന്റെ കോട്ടെടുത്തുകൊണ്ട് പോയാൽ രണ്ടാം മുണ്ടും കൂടി കൊടുത്തേക്കുക. അദ്ദേഹം വേദപുസ്തകം താഴെ വെച്ചു.

0: അല്ല, അങ്ങ് ഇതുവരെ ഉറങ്ങിയില്ലേ? മണി 12 ആയല്ലോ. പെട്ടെന്നാണ് അന്ന വാതിൽ തുറന്ന് അകത്ത് കടന്നത്. എന്താണ് കിടക്കാഞ്ഞത്? എന്നും കൃത്യം 11 മണിക്ക് കിടക്കുന്ന ആളാണല്ലോ, ഇന്നെന്ത് പറ്റി? എന്നെ അല്പം സംസാരിക്കാനുണ്ട്. എന്നോടോ? അത്യാവശ്യം വലുത് വേണം, നമുക്ക് രാവിലെ സംസാരിക്കാം, എനിക്ക് ഉറക്കം വരുന്നു. അന്നെ, ഇത് നീ തന്നെയാണോ?
1: എന്താ?
0: ഇന്ന് വൈകിട്ട് നീയും ആ ചെറുപ്പക്കാരും തമ്മിലുള്ള സംഭാഷണം മറ്റുള്ള സ്ത്രീകളുടെ ദൃഷ്ടിയിൽ സംശയകരമായി തീർന്നു.
1: എന്താ?
0: നീയും റോൺസ്കിയുമായിട്ടുള്ള സംഭാഷണം? ഓ ഓ, ശരിയാണ് ശരിയാണ്. ഞാനിന്ന് വൈകുന്നേരം വളരെ ഉന്മേഷവതിയായിരുന്നു, അത് അങ്ങക്ക് ഇഷ്ടമായില്ലേ? ഭാര്യയെ സംശയിക്കുന്ന താണതരം പ്രകൃതക്കാരനല്ല ഞാൻ എന്ന് നിനക്ക് അറിയാമല്ലോ. അറിയാമല്ലോ. അങ്ങ് എന്താണ് ഈ പറയുന്നൊക്കെ? മറ്റുള്ള സ്ത്രീകൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും എന്നിട്ട് എന്നെ അർത്ഥഗർഭമായി നോക്കുകയും ചെയ്യുമ്പോ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നു. അല്ലേ, അവിടെ നിൽക്കാൻ. അവൾ നിന്നില്ല, അവൾ അടുത്ത മുറിയിലേക്ക് പോയി, ഡ്രസ് മാറി. തിരികെ കിടക്കമുറിയിൽ എത്തിയപ്പോൾ അദ്ദേഹം കിടന്നു കഴിഞ്ഞിരിക്കുന്നു, ഉറങ്ങിയിട്ടില്ല. ചുണ്ടുകൾ അമർത്തി പിടിച്ച്, കൈകൾ നെഞ്ഞത്ത് പിണച്ചു കെട്ടി, അങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നു. ഏതു നിമിഷവും സംഭാഷണം ആരംഭിക്കുമെന്ന് കരുതി അവൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് കിടന്നു. പക്ഷേ അടുത്ത നിമിഷം അവൾ കേട്ടത് അദ്ദേഹം കൂർക്കം വലിക്കുന്നതാണ്. ആ വിളക്ക് കെട്ടു, ആ വീടിന്റെ പ്രകാശം പൊലിഞ്ഞു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്ന കരീനീന എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചൊട്ടുമ ചട്ടുമ ചടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി രോഗ

తడివిడి తక్కంగా చచ్చి తడివిడి నూనె చచ్చిది కమ్మ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലുള്ള കലയുടെയും വാസ്തുവിദ്യയുടെയും വിസ്മയമായ ഖജുരാഹോ സ്മാരകങ്ങളിലേക്കാണ്. ചന്ദേല രാജാക്കന്മാരുടെ സ്വപ്നം എന്നൊറ്റ വാക്കിൽ ഖജുരാഹോയെ വിശേഷിപ്പിക്കാം. 10-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ മധ്യേന്ത്യ ഭരിച്ചിരുന്ന ചന്ദേല രാജാക്കന്മാരാണ് ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഒരു കാലത്ത് 85-ലധികം ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് ഏകദേശം 20-ഓളം ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഹിന്ദു ജൈന മതങ്ങളുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രങ്ങൾ അന്നത്തെ വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. ശില്പകലയുടെ ലോകമാണ് ഖജുരാഹോ. ഖജുരാഹോയെ ലോകപ്രസിദ്ധമാക്കുന്നത് അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഭിത്തികളിൽ കുത്തിവച്ചിട്ടുള്ള ശില്പങ്ങളാണ്. ഈ ശില്പങ്ങൾ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെയും രംഗങ്ങളെയും ചിത്രീകരിക്കുന്നു. ദേവന്മാരും അപ്സരസുകളും യോദ്ധാക്കളും നർത്തകരും സംഗീതജ്ഞരും മൃഗങ്ങളുമെല്ലാം ഈ ശില്പങ്ങളിൽ ജീവൻ വയ്ക്കുന്നു. ഈ ശില്പങ്ങളുടെ സൂക്ഷ്മമായ കുത്തുപണികളും ഭംഗിയും ആരെയും അത്ഭുതപ്പെടുത്തും. ഖജുരാഹോയിലെ ശില്പങ്ങളിൽ ഒരു വലിയ ഭാഗം കാമശില്പങ്ങളാണ്. ഈ ശില്പങ്ങൾ ലൈംഗികതയെയും മനുഷ്യബന്ധങ്ങളെയും ചിത്രീകരിക്കുന്നു. ഇത് അന്നത്തെ സമൂഹത്തിൽ ലൈംഗികത ഒരു സ്വാഭാവികവും സാധാരണവുമായ വിഷയമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളെ പ്രധാനമായും 3 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ഗ്രൂപ്പിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കന്ദര്യ മഹാദേവ ക്ഷേത്രം ഇതിലേറ്റവും വലുതും മനോഹരവുമാണ്. കിഴക്കൻ ഗ്രൂപ്പ് ഭാഗത്താണ് ജൈന ക്ഷേത്രങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. പർശ്വനാഥ് ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ ഗ്രൂപ്പ് ഈ ഭാഗത്ത് 2 ക്ഷേത്രങ്ങളാണ് പ്രധാനമായുള്ളത്. ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളുടെ കലാപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1986 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പല ക്ഷേത്രങ്ങളും നശിച്ചുപോയെങ്കിലും അവശേഷിക്കുന്നവ ഇന്നും ചന്ദേല രാജാക്കന്മാരുടെ കലാപരമായ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. പ്രിയ ശ്രോതാക്കളെ, കലയുടെയും ജീവിതത്തിന്റെയും വിവിധ ഭാവങ്ങളെ ശില്പങ്ങളിലൂടെ ആവിഷ്കരിച്ച ഈ അത്ഭുത ലോകത്തെ നേരിൽ കണ്ടറിയാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2. കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങൾ പറയുന്ന കഥകളും പങ്കിടുന്ന ചിന്തകളും ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ചേർന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു സായാഹ്നം നമുക്ക് സൃഷ്ടിക്കാം. ഓരോ ശബ്ദത്തിനും ഒരു കഥ പറയാനുണ്ടാവും, ഓരോ ഗാനത്തിനും ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും. സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ യാത്രയിൽ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കും ഭാരങ്ങൾക്കും നടുവിൽ നമുക്ക് ഒരുമിച്ച് ഹൃദയം തൊടുന്ന കുറച്ച് സമയങ്ങൾ സമ്മാനിക്കാം. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഓരോ വിളിയും ഓരോ പാട്ടും നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമുക്ക് സന്തോഷം പകരുന്നതാണ്. പരസ്പരം ഈ മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിക്കാം. സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും താളത്തിൽ ചുവടുവയ്ക്കുന്ന ഒരു സംഗീത യാത്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ഇതാരാ?
2: ഞാൻ സൂര്യനാരായണ പിള്ള പി എസ് ആണ്.
1: സൂര്യനാരായണ
2: പിള്ള പി എസ് ആണ്.
1: സൂര്യനാരായണ പിള്ള
2: പി
1: എസ്. ഞാൻ ഇപ്പൊ എന്താ വിളിക്കണ്ടേ? സൂര്യ എന്ന് വിളിച്ചാ മതിയോ? ശരി. ആ സൂര്യ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
1: വീട് എവിടെയാണ്?
2: കുന്നപ്പുഴ.
1: കുന്നപ്പുഴ. കുന്നപ്പുഴ നിന്നാണോ ഇപ്പൊ വിളിക്കുന്നേ? ശരി. സൂര്യ ഏത് ക്ലാസ്സിലാ ഇനി പഠിക്കാൻ പോകുന്നേ?
2: ഇനി ഞാൻ മൂന്നാം ക്ലാസ്സിലേക്ക്.
1: ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ്. ഏത് സ്കൂളിലാ പഠിക്കണേ? പൂജപ്പുരം മുടവന്മോളിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. കരുണാസായി റേഡിയോ കേൾക്കാറൊക്കെ ഉണ്ടോ?
2: അതെ അതെ.
1: ആ സൂര്യയാണോ കേൾക്കുന്ന വീട്ടിൽ? അമ്മയോ അമ്മുമ്മയോ അങ്ങനെ ആരെങ്കിലും ആണോ കേൾക്കുന്ന സ്ഥിരമായിട്ട്?
2: ഞാനും അമ്മുമ്മയും.

0: കേൾക്കാറുണ്ട്.
1: ആ അമ്മൂമ്മയുടെ പേരെന്താണ്?
0: അമ്മൂമ്മയുടെ പേര് ഉമാദേവി.
1: ഉമാദേവി. അമ്മൂമ്മയോടെ വിളിച്ചിട്ടുണ്ടോ ഞങ്ങളെ? ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്. ശരി. സൂര്യ ശരിക്കും താമസിക്കുന്നത് പൂജപ്പുരയാണോ?
0: കുന്നപ്പുഴ. കുന്നപ്പുഴ.
1: കുന്നപ്പുഴ. അതെവിടെയാണ് ഈ കുന്നപ്പുഴ സ്ഥലം?
0: തിരുമല.
1: തിരുമല. ആ ഓക്കെ ഓക്കെ ഓക്കെ. തിരുമലയൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ. ഫോണില് ശ്രദ്ധിച്ച് പറയണേ. ശരി. ഈ ഏത് പാട്ടാ മോൾക്ക് ഇന്ന് കേൾക്കണ്ടേ?
0: എനിക്ക് ആകാശദൂതിലെ രാപ്പാടിയാണ് കേൾക്കാനുള്ളത്.
1: ആ ഓക്കെ. രാപ്പാടി കേഴുന്നുവോ എന്നുള്ള പാട്ട്.
0: ഞാൻ ഇപ്പൊ വേറൊരു പാട്ട് പാടാമേ.
1: പാടിക്കോ പാടിക്കോ. ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, എനിക്കൊരു പാട്ട് പാടി തരുമോ എന്ന്.

പാവങ്ങൾ പതിനെട്ടാം പടികേറി കാണി പൊന്നാകുന്നുണ്ട്, പാവങ്ങൾ പുണ്യങ്ങളാകുന്നുണ്ട്. പിന്നെയും എന്നൂടെ മുൻപോക്കം ചെറിയ അയ്യപ്പനേറുന്നുണ്ട്, അയ്യയ്യ കളികാരം പേടുന്നുണ്ട്.

0: வந்து பழையா பாவங்கள் பதினெட்டாம் படியேறி காணி புண்ணாகுண்டே பாவங்கள் புண்ணியங்களாகுண்டே.
1: ഓക്കെ ഓക്കെ, സമയമുള്ളൂ നമുക്ക് പാടാൻ. ശരി, പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ സൂര്യ? പാട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ടൊക്കെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ട് പാടാതെ എന്താ വരയ്ക്കുന്ന സ്വഭാവമോ വായിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഡാൻസ് കളിക്കോ? ആ അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ആളാണ്. അപ്പൊ അമ്മുമ്മയെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയുവോ? അമ്മുമ്മയത് കേട്ടോണ്ടിരിക്കുക എന്നെ. ശരി, എന്താണ് ഇത്ര ഗൗരവം? കൂളായിട്ട് നല്ല നല്ല ഇതായിട്ട് സംസാരിക്കാലോ, വളരെ റിലാക്സ് ചെയ്ത് ടെൻഷൻ അടിച്ച് സംസാരിക്കും പോലെ ഉണ്ട്. ശരി, അനിയത്തിയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സൂര്യയ്ക്ക്?
0: എനിക്ക് ഒരു അനിയത്തിയും ഒരു ചേച്ചിയും ഉണ്ട്.
1: ആ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു അനിയത്തിയും ചേച്ചിയും ഒക്കെ? ഹലോ.
0: എന്റെ ചേച്ചി മൂന്നാം ക്ലാസ് ആറാം ക്ലാസ്സിലാണ്. എന്റെ വലിയച്ചി ഇനി ഒമ്പതാം ക്ലാസ്സിലാണ്.
1: ഏറ്റവും ചെറിയ ആളാണ് സൂര്യ. ഓക്കെ, അപ്പൊ ചേച്ചിമാരൊക്കെ എവിടെ പോയി ഇപ്പോ?
0: ചേച്ചിമാരിപ്പം വീട്ടിലുണ്ട്.
1: വീട്ടിലുണ്ട്. ഇപ്പൊ സൂര്യ പറയുന്നൊക്കെ അവര് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ശരി, അപ്പൊ എല്ലാരും എന്റെ അന്വേഷണം പറയുവോ? ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ?
0: ഓക്കെ
1: സൂര്യ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് പങ്കിടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ ചള്ളിക്കാടുന്ന ശാന്തിനിയാണ്.
0: ഓക്കെ,
1: മാഡത്തിന് സുഖമല്ലേ?
0: സുഖമാണല്ലോ.
1: ഫുഡ് കഴിച്ചല്ല?
0: കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടേ അങ്ങോട്ട് വരുള്ളൂ.
1: മഴയുണ്ട?
0: മഴയില്ല,
1: ഇവിടെ മൂടിക്കെട്ടി കിടക്കണ്. പെയ്യോന്നറിയില്ല.
0: മഴയൊക്കെ ഇങ്ങനെ ശക്തമായ മഴ പെയ്യും, വേനൽ മഴയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, പക്ഷെ മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല. നമുക്ക് കിട്ടിയില്ലേ, എവിടെയെങ്കിലും
1: കിട്ടുന്നുണ്ടാവും.
0: കാലവർഷമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് ആഗ്രഹിക്കാം. എല്ലാരും വെപ്രാളത്തിലാണ്. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് വിശുദ്ധൻ എന്ന സിനിമയിലെ ഒരു മെഴി പിരിയിടെ എന്നൊരു പാട്ടുണ്ട്, അത് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ശരി, നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: അതെ.
0: ശരി, സുഖമാണല്ലോ?
1: ആ സുഖമാണ്.
0: സാറിനെ വിളിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നു, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വല്ലപ്പോഴും അങ്ങനെ ഒരു സുസ്ഥിരമായ അവസ്ഥ ഉണ്ടാകാറുണ്ട്.
1: അതെ.
0: അപ്പോ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ മാഡം.
0: ശരി. ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പാട്ടിന്റെ തരംഗങ്ങൾ ഹൃദയത്തെ സ്പർശിക്കട്ടെ. രാഗത്തിന്റെയും താളത്തിന്റെയും വർത്തമാനത്തിന്റെയും മനോഹര സംഗമത്തിനായി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ ഗാജന നടനാണ്.
0: ആ, പറഞ്ഞോളൂ.
1: പിന്നെ നമസ്കാരമുണ്ട് കേട്ടോ.
0: നമസ്കാരം ഇവിടുന്ന് ഉണ്ടല്ലോ. ഇവിടുന്ന് ഒരു വലിയ നമസ്കാരം അങ്ങോട്ട് തന്നിട്ടുണ്ട്. ചേട്ടൻ പറയൂ.
1: അപ്പം ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ട് ഞാൻ രണ്ടുപേര് പാടാം.
0: വർഷങ്ങൾക്ക് മുമ്പുള്ള രണ്ടുപേര് പാടിക്കോളൂ.
1: അത് നിങ്ങളാരും കേട്ടില്ല, ഒരു ശ്രോതാക്കളും മിക്കവാറും അത് കേട്ടില്ല.
0: സാധ്യതയില്ല.
1: പാടട്ടെ?
0: പാടിക്കോളൂ. പിന്നെന്താ?
1: കൈരളിയേതമേറും കഥയാണ് ഇത് കേട്ടാൽ കരലും നോക്കും കഥയാണ് കാരകന്റെ കോരകൃത്യം സാഹസമായി തീർന്ന് രക്തക്കളമാക്കി മാറ്റി അന്നു രാത്രി പൊന്നു മക്കൾ പുഞ്ചിരിച്ചു പെറ്റ മാതാവും വീട്ടു വില ചെയ്തു കല്യാണം ചെയ്തു വന്ന കല്യാണ പെണ്ണിന്റെ കൈരണ്ടു ഇട്ട് തളർന്ന് ഒരു കൈരണ്ടു വെട്ടി തളർന്നു

0: ഓക്കെ. ആ ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല,
1: കേട്ടിട്ടില്ല.
0: ശ്രോതാക്കളും ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു.
1: കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ടാണ്.
0: ആ അതെ, എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ?
1: ഒരുപാട് ഒരുപാട് 10-40 വർഷത്തെ പഴക്കം വരും.
0: ആ 10-40 വർഷത്തെ പഴക്കം വരും. ആയിക്കോട്ടെ, ശരി. സുഖമാണോ? ഇതൊക്കെ എവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ പാട്ടൊക്കെ? ഈ പാട്ടൊക്കെ എവിടെയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതാണ്. ആത്മാവ്
1: പറന്നു പറന്നു പറന്നു ചൊല്ലാം
0: പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ
1: ഭൂമരക്കൊമ്പിൽ
0: ആത്മാവ് എന്ന് പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളൊക്കെ ആത്മാക്കളാണെന്നാണോ, അതോ ചേട്ടൻ ആത്മാവാണെന്നാണോ, അതോ നാളേക്ക് ആത്മാവായിട്ട് മാറുമെന്നാണോ?
1: ഞാനിപ്പോ ചോദിച്ചിരിക്കുന്ന ഒരു പാട്ട് എന്നറിയാവോ?
0: ഇല്ല,
1: ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പാട്ടാണ്.
0: ഈ പാട്ടാണെന്ന് കേൾക്കേണ്ട. താമസമെന്തേ വരുവാൻ പ്രാണസഖി.

0: ഈ പാട്ടാണ് കേൾക്കുന്നത്.
1: അത് എന്റെ ജീവിതത്തിലുള്ളൊരു പാട്ടാണ്.
0: ആ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ പാട്ട് പറഞ്ഞിട്ട് ഇപ്പൊ കരി പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കരയണ ആളാണ് ചേട്ടൻ.
1: അത് ഓരോ പാട്ടിന് ഓരോ ഇത് വരുമല്ലോ.
0: ആ ഓരോ പാട്ടിന് ഓരോ വികാരമാണല്ലോ. ചിലതിലൊക്കെ ചിലത് നമുക്ക് ചിരി വരും, ചിലത് നമുക്ക് കരച്ചിൽ വരും, ചിലത് നമുക്ക് സന്തോഷം തരും, ചിലത് നമുക്ക് ദേഷ്യവും വരും. ജീവിച്ചു പോണത്. ആ ഞാനും അങ്ങനെ തന്നെ.
1: നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല, കാരണം ഈ പാട്ടും ഇതൊക്കെ കൂടെ ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
0: എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടെങ്കിൽ ഇരിക്കാലോ അല്ലേ.
1: നമ്മുടെ ശ്രോതാക്കളെല്ലാം ഉണ്ട്, അവരൊക്കെ സംസാരിക്കുന്ന.
0: അതെ അതെ. അപ്പൊ ഈ പാട്ടൊന്നും നമുക്ക് എന്താണ് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മള് പിന്നെ നമ്മളെ കണ്ണമ്പള്ളി രവീന്ദ്ര നായർ ഉണ്ടല്ലോ.
0: ഓ രവിചേട്ടൻ.
1: അത് തന്നെ നമ്മുടെ നായർ എന്ന് പറഞ്ഞതന്നെ.
0: ഒരു ബഹുമാനത്തിൽ ഇരിക്കട്ടെ.
1: പിന്നെ വിളനാട് ഒരു സുഖ ഉണ്ടല്ലോ.
0: വിളനാട് സുഖു
1: സുധാ
0: സുധാ സുധാ.
1: അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടി നമ്മൾ
0: പ്രത്യേകം നടരാജ ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ശരി. ഇന്ന് കാച്ചാണിയിലാണോ കല്ലേത്താണോ ഉള്ളേ?
1: ഞാന് എന്റെ വീട് നാലാം തീയതി ഒഴിയെന്ന് പറഞ്ഞ് ഇന്ന് മാറുമെന്ന് പറഞ്ഞതാണ്.
0: ഓ
1: അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞാന് പത്താം തീയതി ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു.
0: കല്ലേത്ത് ചെല്ലാന്ന്?
1: ആ കല്ലേത്തല്ല, കാച്ചാണിയിലെ വീട്.
0: ഓ
1: അപ്പൊ അത് വാങ്ങായിക്കൊണ്ടിരിക്കുന്ന.
0: ഇനി സ്ഥിരമായിട്ട് എവിടെ ആയിരിക്കും? ഇനി സ്ഥിരമായി എവിടെ ആയിരിക്കും? ആ ശരി ശരി. അപ്പൊ കാച്ചാണിന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനായി പോവുകയാണ്.
1: അല്ല അതിനിപ്പം നാളെ പേരിഞ്ഞാ പോകുന്നുള്ളു, അവര് മാറാൻ പോയാണ്.
0: ശരി ശരി ശരി.
1: അവർക്ക് കൊടുത്തിട്ട് ഒരു മൂന്ന് വർഷമോ ഈ പഞ്ചായത്തിന്റെ ഒരു വീട് കിട്ടി.
0: ആ
1: അപ്പൊ അങ്ങോട്ട് മാറുകയാണ്.
0: അവരങ്ങോട്ട് മാറുന്നു, നമ്മളെ വീട് ഒഴിയുന്നു. വാടക വീട് ഒഴിഞ്ഞു. ശരി. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ഓക്കെ ചേട്ടാ. ശരി.
1: മാഡത്തിന് പ്രത്യേകിച്ച് പറഞ്ഞോണ്ടിരിക്കും.
0: എന്താണ്
1: മാഡത്തിന്?
0: ഓ
1: എല്ലാവർക്കും കൂടി ഞാൻ ഒരു അഭിനന്ദനം പറയാം.
0: എന്തിനായിരുന്നു?
1: സ്നേഹം സ്നേഹമാണല്ലോ.
0: സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ. സ്നേഹസാരമിക സത്യമേകമാ എന്നാണ് കവി വചനം.
1: അങ്ങനെ അഭിനന്ദനം
0: നിനക്ക് അഭിനന്ദനം അഭിനന്ദനം. അപ്പൊ ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ചേട്ടാ. ശരി.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
3: ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. വിശേഷങ്ങളും വർത്തമാനം.

0: അതല്ല അപ്പൊ ആരൊക്കെയോ കസ്റ്റമർ വന്ന് അങ്ങനെ തിരക്കായി പോയി, അതൊരു വിശേഷ ദിവസം കൂടി ആയിരുന്നു മാഡം.
1: ഞാൻ കരുതി മറന്നു പോയിട്ടുണ്ടാവുന്നു. വിചാരിച്ചിട്ടാണ് വിളിക്കാന്ന് വിചാരിച്ചല്ലേ.
0: അതെ അതെ, പക്ഷെ കോള് കട്ടായി പോയി. ഇപ്പം കസ്റ്റമർ കൂടിപ്പോയല്ലോ മാഡം. അപ്പോഴത്തേക്ക് ഒരു പാട്ട് ഞാൻ പറഞ്ഞോ?
1: പാട്ട് പറഞ്ഞോളൂ, പാട്ട് പറഞ്ഞോളൂ.
0: ഇഷ്ടം എന്ന സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ല,
1: കണ്ടു കണ്ടു കണ്ടില്ല എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അവിടുത്തെ ജോലി നടക്കട്ടെ.
0: ആയിക്കോട്ടെ, താങ്ക് യു മാഡം.
1: ശരി ശരി, ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം. സംഗീതത്തിന്റെയും വാക്കുകളുടെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാം. രാഗത്തിന്റെയും താളത്തിന്റെയും സുഖദമായ നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ ദാരാ.
1: ഞാൻ വൈഷ്ണവിയാണ്.
0: വൈഷ്ണവി എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ശങ്കരമുഖം.
0: ശങ്കരമുഖം. വൈഷ്ണവി മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ. കുറേ നാളായി. എന്തൊക്കെയുണ്ടോ വൈഷ്ണവി
1: വിശേഷം?
0: വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.
0: ഇനി ഏത് ക്ലാസ്സിലാ? ആ, മഹത്തായ പത്താം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇപ്പഴും വീട്ടിൽ നിന്ന് പറയുന്നുണ്ടോ പത്തിലാണോ പത്തിലാണോ ശ്രദ്ധിക്കണോന്നൊക്കെ പറയാറുണ്ടോ അമ്മയൊക്കെ? അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് അന്നുള്ള കാര്യങ്ങൾ അന്ന് പഠിച്ചങ്ങ് മാറ്റി വെക്കുക, കൂട്ടിക്കൂട്ടി ഇടരുത്. ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവണം മനസ്സില്. എല്ലാരും പറയണ കാര്യങ്ങൾ കേട്ട് ടെൻഷൻ ആവേണ്ട. ഒരാവി പരീക്ഷ പേടിയുണ്ടോ? പരീക്ഷയെ കുറിച്ചൊന്നും പേടിയില്ല, ധൈര്യവതിയാണ്.
1: ഞാൻ ഈ ഇടയ്ക്ക് വന്നിരുന്നു, കാരണം ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഞായറാഴ്ച
0: സി പി എൽ യുടെ ക്ലാസ്സിനാ
1: ഞാൻ വന്നായിരുന്നു.
0: അപ്പൊ എന്നെ കണ്ടിരുന്നു?
1: എനിക്ക് കണ്ട മനസ്സിലാവില്ലോ.
0: പക്ഷെ ഞാൻ ലാസ്റ്റിൽ അവിടെ വന്നിരുന്നല്ലോ.
1: ഞാൻ കണ്ടില്ല.
0: ആ, നമ്മുടെ എന്താണ് നിതയൊക്കെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിലാണോ?
1: എനിക്ക് അവിടെ വന്ന ആരെയും അറിഞ്ഞു.
0: കുറച്ച് കുട്ടികളല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 10-11 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും പേരെ നമ്മള് പരിചയപ്പെടണ്ടേ നേരത്തിനിടയില്. ആരൊക്കെ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക്?
1: നമുക്ക് ക്ലാസ് എടുത്തത് അവിടെ ഗിരീഷ് എന്ന് പറയണ ഒരു സാറും.
0: ആ, ഇന്നലെ ആയിരുന്നു സംഭവം.
1: ഇന്നലെ.
0: അത് പറയണ്ടേ. അപ്പൊ ഞാൻ എന്നെ കാണാൻ ഒരു മാർഗവും ഇല്ല, കാരണം ഞാൻ അവിടെ ഏറ്റവും ബാക്കിൽ വന്ന് നിന്നിട്ട് അപ്പൊ തന്നെ അവിടുന്ന് പോയി. എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് നമ്മള് തമ്മിൽ കാണാൻ ഒരു മാർഗവും ഇല്ല. ഗിരീശൻ സാറിനെ ഒക്കെ കണ്ടു, മായാദേവിയൊക്കെ കണ്ടു. ഞാൻ ബാക്കിൽ നിന്ന് ഇവരെയൊക്കെ കണ്ടിട്ട് ഞാനങ്ങ് പോയി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം ഒക്കെ വൈദേഹി? വൈഷ്ണവി, ഈ പരീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു? പരീക്ഷ ഉൾക്കണ്ട, ഭയം, ആശങ്ക അങ്ങനെയൊക്കെ ഉണ്ടോ പരീക്ഷ വരുമ്പോ? അതിന്റെ ആവശ്യമില്ല, പേടിക്കണ്ട. എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്ക് എത്രയാണെന്ന് 10-25 ചോദിച്ചാൽ ആരും ചോദിക്കുകയൊന്നുമില്ല. പക്ഷെ ചോദിക്കും, പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ സമയത്ത് ചോദിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ നല്ല മാർക്ക് വാങ്ങിച്ചാലേ പറ്റൂ. അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ട്യൂഷൻ ഉണ്ടോ? പോയി തുടങ്ങിയ? എവിടെയാ ട്യൂഷൻ പോണേ? അക്ഷരവിളനാട്. പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയോ? ശരി. അപ്പൊ അന്നുള്ളത് അന്നു പഠിക്കുന്നുണ്ടല്ലോ. ആ, അപ്പൊ ഇനി എന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞ് വിളിക്കുമ്പം പറയണം നല്ല മാർക്കുണ്ട്, നല്ല വിജയമാണെന്നൊക്കെ പറയാൻ പറ്റൂ? നമ്മള് പിണങ്ങും. അപ്പൊ വീട്ടിലെ എല്ലാവർക്കും സുഖമാണോ? അമ്മൂമ്മയ്ക്കൊക്കെ സുഖമാണോ? എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട്.
0: ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി എന്റെ ഒരു പാടി തരുന്നത്?
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂട.
0: അയ്യേ, പിന്നെ എന്തറിയാം? ഡാൻസ് ചെയ്യോ?
1: ഇല്ല.
0: ഇല്ല. സ്പോർട്സില് പങ്കെടുക്കുവോ? സ്പോർട്സ് ഇഷ്ടമാണ്. ഏത് ഇനമാണ് ഇഷ്ടം?
1: ഓട്ടം.
0: ഓട്ടക്കാരിയാണ്? പി ടി ഉഷയെ പോലെയൊക്കെ ആവോ? ശരി. അപ്പം എല്ലാ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ല അത്ലറ്റ് ആവണം കേട്ടാ. എന്തെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണം. ഇപ്പൊ എഴുതിയില്ല, വരച്ചില്ല, ഡാൻസ് കളിച്ചില്ല, പാട്ടുപാടിയില്ല എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല സ്പോർട്സ്മാൻ ആണ്, സ്പോർട്സ് വുമൺ ആണ് എന്ന് പറയണ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്കൊണ്ടൊന്നും പറ്റൂല. ഇത് 3-4 പഠിക്കുമ്പോ ഞാൻ ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, വിജയകരമായി തോറ്റിട്ടുമുണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. എന്നാലും സ്പോർട്സ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. ഫുട്ബോളും ക്രിക്കറ്റും ഖോഖോയും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പൊ വരെ പോയിട്ടുണ്ട്
0: ഓട്ടത്തിനാ. അത് പാതി വെച്ച് നിർത്തരുത്.
1: അത് ടൈമിന്റെ ഇതിന് എനിക്ക് കിട്ടിയില്ല, അപ്പൊ പിന്നെ ബാക്കി പോകാൻ പറ്റിയില്ല.
0: അതല്ല, എന്നാലും പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാലോ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഓടാനൊക്കെ പറ്റാതെ കാലും കൈയൊക്കെ വേദനിച്ചിരിക്കും. അപ്പോ കാലാന്തരത്തിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് താരമായി അറിയാൻ എനിക്ക് കഴിയുമോ?
1: ചെറുതായിട്ടൊക്കെ
0: കഴിയട്ടെ. അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അത്രേ ഉള്ളു. ഇതല്ലെങ്കിൽ എന്താ ആഗ്രഹം? ഇതൊക്കെ തന്നെ ധാരാളം. ഈ ബേസ് ഒക്കെ തന്നെ കൊള്ളാം മതി. 10-ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തിരിയാം. സബ് ഇൻസ്പെക്ടർ വൈഷ്ണവി എന്നൊക്കെ കേട്ടിട്ട് കഴിയട്ടെ. ശരി, ഇന്ന് ഇന്ന് വാഴയിലെ പാട്ടാണ് അത് കേൾക്കേണ്ടത്. പക്ഷെ പാട്ട് പാടൂല. ശരി, പിന്നെ ഇപ്പൊ ഞാൻ അട ഗൊമ്മാള എന്നുള്ള പാട്ട്, വാഴയുടെ വാഴ സിനിമ ഉണ്ടാ, ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ കരച്ചിലൊക്കെ വന്ന. വൈഷ്ണവിക്ക് അനിയനാണോ അനിയത്തിയാണോ ചേട്ടനാണോ? ആ ചേട്ടനാകുമ്പോ ഉറപ്പായിട്ടും കരച്ചിൽ വരും. ഞാനല്ലാതെ പിന്നെ ആര് അല്ലേ? അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരൂലേ. ശരി, അപ്പൊ ചേട്ടൻ എന്റെ ഒരു പ്രത്യേക അന്വേഷണം പറ. ചേട്ടന്റെ പേരെന്തായിരുന്നു?
1: അർജുൻ.
0: അപ്പൊ ചേട്ടന് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. അച്ഛൻ അമ്മ അമ്മൂമ്മ എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം. ശരി, അപ്പൊ നമുക്ക് വാഴ ടൂല പാട്ട് കേൾക്കാമോ? ശരി വൈഷ്ണവി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെലിലേക്ക് വീണ്ടും സ്വാഗതം. സ്നേഹത്തിന്റെ പ്രകാശവും സൗഹൃദത്തിന്റെ ഉഷ്ണതയും നിറഞ്ഞ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ സുകുമാരൻ.
0: നമസ്കാരം ഉണ്ടല്ലോ സുകുമാരൻ
1: ചേട്ടാ. നമസ്കാരം മാഡം.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? സുഖമാണോ?
1: ഒരുവിധം സുഖം തന്നെ.
0: ഒരുവിധം സുഖമേ ഉള്ളൂ. ചൂടായോണ്ട് ആരെങ്കിലും വയ്യാന്ന് പറയൂ. സുമാരി ചേട്ടങ്ങനെ ശരീര ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം. താങ്കൾ വളരെ സ്മാർട്ടായ
1: ഒരാളല്ലേ?
0: ഇപ്പോഴും ജോലി ചെയ്യുന്നു, പ്രായത്തെ മറന്ന് ജോലി ചെയ്യുന്നു, വളരെ സ്മാർട്ടായിരിക്കുന്നു, ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അപ്പൊ പിന്നെ വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിനാണോ ക്ഷീണം, ശരീരത്തിനാണോ ക്ഷീണം?
1: ക്ഷീണം
0: മനസ്സ് ആരോഗ്യവാനാണെങ്കിൽ ശരീരവും ആരോഗ്യവാൻ. ശരി ശരി, സന്തോഷമായിരിക്കണം, സ്മാർട്ടായിരിക്കണം. കാരണം സുമാരൻ ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയാണ് നമ്മളൊക്കെ കുറച്ചുകൂടെ സ്മാർട്ടാവണേ. സുമാരൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ എനിക്ക് ഇത്ര വയസ്സായി എന്നിട്ട് ഞാൻ ജോലിയൊക്കെ
1: ചെയ്യും. ഇത്രയും ആൾക്കാർ ഈ പ്രായത്തിലൊക്കെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ, അപ്പൊ നമുക്കൊരു നല്ല കാര്യമല്ലേ മാഡം പറയുമ്പോ തന്നെ. പ്രായത്തെ കുറച്ച് വെച്ച് പറയുന്നവരുണ്ട് ചിലത്. നമുക്ക് അങ്ങനെ
0: സന്തോഷമുള്ള കാര്യമല്ലേ?
1: തീർച്ചയായിട്ടും.
0: കുറെ കഴിയുമ്പോ ഇത്ര പ്രായമായെന്ന് പറയാൻ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ.
1: വിഷമമുണ്ടാവും. കാശോ, ഞാൻ ഇത്രയൊക്കെ അതിന് എത്ര കുറച്ചു കാലം കൂടെ ആയിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട്.
0: ജീവിക്കാൻ കുറച്ചു കാലം എന്ന് പറഞ്ഞാലേ മറ്റുള്ളവരുടെ അടുത്ത് പറയണ്ടേ ഇത്രയൊക്കെ ആയി എന്ന് പറയണ്ടേ? അതൊരു അതിന്റെ ഒരു വിഷമം കൊണ്ടാണ്. ചേട്ടനൊക്കെ ഇങ്ങനെ സ്മാർട്ടായിരിക്കുന്നു, ഓരോ കാര്യങ്ങളും ചെയ്യുന്നെന്ന് പറയുമ്പോ നമുക്കൊക്കെ അതൊരു പ്രചോദനമാണ്. ശരിക്കും അതുകൊണ്ട് വയ്യാന്നൊക്കെ പറയും നമ്മളെ കൂടെ സങ്കടപ്പെടുത്തരുത്. ശരി, കടയിലൊക്കെ തിരക്കായി തുടങ്ങിയോ?
1: അല്ല, ഇന്ന് ഞാൻ രാവിലെ കട ഉണ്ടായിരുന്നു, ഉച്ചവ്യാസം വെച്ചില്ല മാഡം. ഇന്നത്തെ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ട്.
0: ചൂടായതുകൊണ്ടാണോ വേറെ ചില അന്തരീക്ഷങ്ങളും ഉണ്ടാണോ?
1: ചൂടിന്റെ അല്ല, ഇന്നത്തെ ആ രാഷ്ട്രീയ നോക്കുമ്പോ അത് നമുക്കൊരു നമുക്ക് ഒരുപാട് പുതിയ അഭിപ്രായങ്ങൾ വരുന്നത് നമ്മളങ്ങ് എന്തായാലും അത് ഒഴിവാക്കാൻ വേണ്ടി കട വെച്ചില്ല.
0: എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം ചേട്ടൻ പറയാതെ പറയുന്നു.
1: എനിക്ക് അനുഭവങ്ങൾ പാളിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുഭവങ്ങൾ അതെ, ഈ പ്രവാചകന്മാരെ പറയും.
0: അപ്പൊ നമുക്ക് പാട്ട് രണ്ടുപേര് പാടിത്തരിയാ?
1: ഞാൻ ഇതിലും തന്നെ ഒരു വരി പാടാ, അത്രയൊക്കെ പാടാൻ പറ്റുന്നുള്ളൂ ഇന്ന്.
0: പാടിക്കോളൂ പാടിക്കോളൂ.
1: പ്രവാചകന്മാരേ പറയൂ, പ്രകാശമഹിളയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രഭാതമഹിളയാണോ?
0: പ്രഭാതമഹിളയാണോ?
1: അതെ.
0: ശരി, അപ്പം പ്രഭാതം ഒട്ടും അകലെയല്ലാതിരിക്കട്ടെ, വെളിച്ചം പുലരട്ടെ. പറഞ്ഞോളൂ, ആർക്കൊക്കെ
1: എന്റെ സുഹൃത്ത് കണ്ണംപള്ളി രവി, പനച്ചോട് വേണു, സന്തോഷി, ഏതന്മാവ്, കടുക്കാമോട്, ഇവരും മൂന്ന് പേർക്ക്.
0: ശരി, മൂന്ന് പേർക്കുമായിട്ട് നമുക്ക് പ്രവാചകന്മാരെ പറയൂ, പ്രകാശം അകലെയാണോ പാട്ട് കേൾക്കാം?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ ചേട്ടാ, ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകളും ഭാരങ്ങളുമാണ് നമ്മെ വലയം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഹൃദയങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന പ്രിയങ്കരങ്ങളായ വർത്തമാനങ്ങളും പാട്ടുകളുമാണ് പോക്കുവെയിലൂടെ ശ്രോതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ ശാന്തമ്മേ.
1: വീട്ടില്
0: എല്ലാവർക്കും സുഖമാണല്ലോ.
1: ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
0: ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അവിടെയോ?
1: ഇവിടെ എല്ലാം കഴിഞ്ഞ്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു.
0: നമ്മളും എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു.
1: പിന്നെ എനിക്ക് ഈ പാട്ട് നമ്മളെ കരുണാസായിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കരുണാസായിലുള്ള വയോജനങ്ങൾക്കും അതുപോലെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കെല്ലാം വിളിക്കാറുള്ള ശ്രോതാക്കൾക്കും പിന്നെ എന്റെ കൂട്ടുകാരികളായ സതി, ആനന്ദവല്ലി, ഉഷ, ചന്ദ്രിക, എന്റെ അനുജത്തി മായ, അവരുടെ എല്ലാവരുടെ വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ട്.
0: ഇത് ഏത് പാട്ടായിരുന്നു വേണ്ടി ചോദിക്കുന്നേ?
1: ഞാൻ പറഞ്ഞു പാട്ട് പറഞ്ഞത് അക്കച്ചട കുഞ്ഞോവായിക്കാത്ത സുന്ദരി കുട്ടി ചിരിക്കണ ചന്ദനക്കെട്ടി എന്നുള്ള പാട്ടാണ്.
0: ആ പാട്ടാണോ കേൾക്കണ്ടേ? ഹലോ, ഹലോ. ആ കോള് കട്ടായി. സുന്ദരി കുട്ടി ചിരിക്കുന്ന ചന്ദനക്കെട്ടി എന്ന പാട്ടാണ് മഴുവൻകുടുന്ന് ശാന്തമ്മ നമ്മളോട് കേൾക്കാൻ ആവശ്യപ്പെട്ടത്. ഒരുപാട് ഡെഡിക്കേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് സുന്ദരി കുട്ടി ചിരിക്കുന്ന ചന്ദനക്കെട്ടി, അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഒരുപാട് വളരെ ഫേമസ് ആയ ഒരു കാലത്ത് മലയാളികൾ പാടി നടന്ന ഒരു പാട്ടാണ്. അപ്പോൾ ശാന്തമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്ത എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെലിലേക്ക് വീണ്ടും സ്വാഗതം. വർത്തമാനങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരിടമാണ് പോക്കുവെൽ തത്സമയ പരിപാടി. നിങ്ങളുടെ അനുഭവങ്ങളും പാട്ടും പങ്കുവയ്ക്കാൻ നമുക്ക് ഈ ഒരു സായാഹ്നം മാറ്റിവെക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. വെള്ളനാട് നിന്ന് ജയകുമാർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു കൃഷ്ണന്റെ പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് പോക്കുവെലിലൂടെ. നമുക്ക് ഒരു മനോഹരമായ പാട്ട് കേട്ടിട്ട് പോക്കുവെലിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ധാരാളം നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: സുധാ ചെരുപ്പാണി.
0: സുധാ ചെരുപ്പാണി, പറയൂ. കുറച്ചു നാളായല്ലോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്.
1: അതെ, കുറേ നാളായി.
0: എവിടെ ആയിരുന്നു?
1: വീട്ടിലുണ്ട്.
0: വീട്ടിൽ തന്നെ ഉണ്ട്.
1: എല്ലാരും വിളിക്കട്ടെ, അവർക്ക്
0: നമ്മളെ കുറച്ച് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കാം.
1: അതെ
0: എന്ന് വിചാരിച്ചു.
1: എല്ലാരും പറയുന്നത് എല്ലാ റേഡിയോയിൽ കേൾക്കല്ലേ, അപ്പം അവർക്കും ഒരവസരങ്ങൾ കിട്ടട്ടെ.
0: വിളിക്കുന്നവരും വിളിക്കട്ടെ അല്ലേ.
1: അതെ,
0: എല്ലാവരുടെയും വിഷമത ഏതാണ്? നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്.
1: അത് നമ്മൾക്ക് ശ്രമിക്കണം. ഇപ്പോഴെന്നല്ലെങ്കിൽ നാളെ പിന്നീട് ഒരു ദിവസം നമുക്കായിട്ട് അത് കിട്ടും.
0: അതെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിചാരിച്ചോണ്ടിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ.
1: അതെ അതെ.
0: അപ്പൊ കുറച്ചു നേരം വിളിക്കുമ്പോ ഒരു ഇനി വയ്യ എന്നൊരു മടുപ്പ് തോന്നും.
1: അങ്ങനെ തോന്നുകയാണെങ്കിൽ വീണ്ടും പിറ്റേ അടുത്ത പുറം പ്രോഗ്രാം ഉള്ള സമയത്ത് വീണ്ടും വിളിക്കണം.
0: അങ്ങനെ
1: നടക്കൂ.
0: നമ്മൾ ചില പരീക്ഷയൊക്കെ എഴുതും പോലെയാണ് അല്ലേ.
1: അതെ,
0: ഒരു തവണ എഴുതി തോറ്റു, അപ്പൊ നമ്മൾ പിന്നെ സെപ്റ്റംബറിൽ എഴുതും, പിന്നെ മാർച്ചിൽ എഴുതും, പിന്നെ സെപ്റ്റംബറിൽ എഴുതും. അതുപോലെ
1: പിന്നെ നമ്മുടെ റേഡിയോയില് ചെയ്ത പറയൂ പെറ്റപ്പൻ തിരുക്കുടം കഥാപ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത്
0: കേൾക്കുവാനായി ആഗ്രഹിക്കുന്നു. എന്നായിരുന്നു അത് കേട്ടെ?
1: രണ്ടു മാസം വരെ കഴിയുന്നു തോന്നുന്നു.
0: ആരായ പറയിപ്പറ്റ പന്തിരുകുളത്തിലുള്ളേ?
1: യോ, പറയിപ്പറ്റ പന്തിരുകുളത്തിലുള്ളത്
0: വാമനനല്ല,
1: ഞാൻ പറയുക. പിന്നെ നാറാണത്ത് പ്രാന്തൻ, അങ്ങനെ
0: നാറാണത്ത് പ്രാന്തം കറക്റ്റ് ആണ്. വേറെ ആരൊക്കെ ഉണ്ട്?
1: നാറാണത്ത് പ്രാന്തുണ്ട്. പിന്നെ അത് കെട്ടിയതല്ലേ, മറ്റേ പത്ത് മക്കളെ പ്രസവിച്ചതല്ലേ ഒരാള്, നാറാണത്ത് പ്രാന്തൻ.
0: പന്ത്രണ്ട് പേര്, പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ,
1: ഞാനാണ് പ്രാന്തൻ,
0: അതാണ് നാറാണത്ത് പ്രാന്തൻ.
1: പ്രാന്തൻ ആ കഥാപ്രസംഗം ഒന്നുകൂടി കേൾക്കണമെന്ന് ആഗ്രഹം,
0: അതിയായ ആഗ്രഹമുണ്ട്.
1: ആഗ്രഹമുണ്ട്.
0: എന്താണത് വീണ്ടും കേൾക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നാൻ?
1: ആഗ്രഹം തോന്നാൻ, എന്റെ മോള് ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഈ പറയു തെറ്റ പന്തീരുകുളത്തെ കുറിച്ച് മലയാളത്തിൽ ഒരു അസൈൻമെന്റ് എഴുതണമായിരുന്നു.
0: അസൈൻമെന്റ്?
1: അപ്പൊ ഈ അസൈൻമെന്റിന് ഞാൻ എങ്ങനെയൊക്കെ പേപ്പറിന്റെ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന്
0: തപ്പിപ്പിടിച്ച്
1: അതിനൊക്കെ. എന്നിട്ട് ഞാൻ മഹാഭാരതം കാണുമായിരുന്നു, പിന്നീട് ടിവിയിട്ട് മഹാഭാരതം കണ്ട ആ മനസ്സിന്റെ ഓർമ്മകളും, പിന്നെ ഈ വാഴത്തടയിൽ അന്ന് ചങ്ങാടം കെട്ടി വിളക്ക് വെച്ച്
0: ഒഴുക്കിവിട്ട്
1: ആ കൊച്ചിനെ എടുത്തതും അതിനെ കൊണ്ടൊന്ന്
0: വളർത്തിയതും
1: ബ്രാഹ്മണനെടുത്ത് വളർത്തി, പിന്നെ ഈ കൊച്ചി ജാതിയുടെ പേരിന് അങ്ങനെയുള്ള
0: ജാതിയുടെ പേരിലാണല്ലോ അതിനെ ഒഴുക്കിവിട്ടത്.
1: അങ്ങനെ അതൊക്കെ ഞാന് എന്റെ മോക്ക് പറഞ്ഞു കൊടുത്തു, പക്ഷെ അതിന് അവക്ക് A+ കിട്ടി.
0: അടിപൊളി. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, എൻ മോഹനൻ ആണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഈ പറയിപ്പറ്റ പന്തിരൂലത്തിന്റെ ഒരു കഥയാണ്. വരരുചിയുടെയും പഞ്ചമിയുടെയും കഥ എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. വായിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുസ്തകമാണ്, നോവൽ.
1: നോവൽ
0: വായിച്ചിട്ടുണ്ടോ?
1: അത് വായിച്ചിട്ടില്ല, പക്ഷേ
0: വായിക്കുന്ന ശീലമുണ്ടോ?
1: വായിക്കുന്ന ശീലങ്ങളുണ്ട്, വായന വായിക്കുന്നതൊക്കെ ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അപ്പൊ ഈ ലൈബ്രറി എങ്ങാനും ഉണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം ഒന്ന് തപ്പിയെടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാല് നല്ല നോവലാണ്, നന്നായിട്ട് എൻ മോഹൻ അത് എഴുതിയിട്ടുണ്ട്. ഇന്നലത്തെ മഴ എന്നാണ് പുസ്തകത്തിന്റെ പേര്. എടുത്ത് വായിക്കണേ. അപ്പൊ ഈ പറയിപ്പറ്റ പന്തിരൂലം കഥാപ്രസംഗം ഇടണം എന്ന് ഞാൻ ഇവിടെ ആവശ്യപ്പെടാം. രണ്ടു മാസം ആയല്ലോ, ഒരു റിപ്പീറ്റ് വിടട്ടെ, അത് നമ്മുടെ സുധാ ചെരുപ്പാണിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാം. അതുപോരെ,
1: വളരെ സന്തോഷം.
0: അപ്പൊ വീട്ടിൽ നിന്ന് എന്താണ് പണി ഇപ്പോ?
1: വെറുതെ ഇരിക്കുന്നെ, പിന്നെ കൊച്ചു കൊച്ചു പണികളൊക്കെ അങ്ങുണ്ട്. വീട്ടില് നിക്കുമ്പോ പിന്നെ വിളയില് ജോലിയുണ്ട്, അതെല്ലാം ചെയ്യും.
0: വിളയിലെന്താ ജോലി?
1: വിളയിലെന്ന് പറയുമ്പോഴത്തേക്ക് റബ്ബറിന് കാട് വീഴുതലും പിന്നെ മടലും ചൂട്ടും എല്ലാം വെട്ടി ഒടിച്ച് പറക്കിയൊക്കെ ഒരുക്കി അങ്ങനെ ഭദ്രാക്കിയൊക്കെ വെക്കും.
0: കാരണം ഇപ്പൊ മടലും ചൂട്ടും ഒക്കെ വേണമല്ലോ.
1: വേണമല്ലോ, അത് മേഡം സിലിണ്ടർ ഉണ്ടായിരുന്നാലും ഞങ്ങൾ ഇതെല്ലാം സെറ്റിലാക്കി വെച്ചേക്കും. അത്യാവശ്യം കാര്യങ്ങൾക്ക്
0: മാത്രമേ സിലിണ്ടർ ഉപയോഗിക്കാറുള്ളൂ
1: ബാക്കിയെല്ലാം വിറകടുപ്പ് പ്രത്യേകം വെച്ചിട്ടുണ്ട്.
0: നമ്മൾ പഴയ യുഗത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
1: എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു കമ്പ് വിറവും രണ്ട് തൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നാൽ നമുക്കൊരു ഒന്നര മണിക്കൂർ
0: ചിരട്ടയും പണ്ടുണ്ടായിരുന്ന പൊടിയടുപ്പും പൊടിയടുപ്പുണ്ടെങ്കിൽ ഒരു കഷ്ണം വിറവൊക്കെ മതിയല്ലോ, ഒന്നോ രണ്ടോ കഷ്ണം വിറവ്
1: മതി.
0: നമ്മള് പണ്ട് കുഞ്ഞായിരുന്നപ്പോ അതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളാണ് പൊടി നിറച്ചു കൊടുക്കുന്നത്.
1: മൺകലമാണെങ്കിൽ നമുക്ക് ഇത് തിളച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അലുമിനി കലമാണെങ്കിൽ പെട്ടെന്ന് ചോറ് വെക്കുമ്പോൾ അത് കലം കൊണ്ട് ചൂട് താഴ്ന്ന് പോകും. പക്ഷെ മൺകലമാകുമ്പോ ആ ചൂട് എപ്പോഴും നിക്കും, ഒത്തിരി കൂടി പെട്ടെന്ന് വേവും ചോറ്.
0: അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ.
1: അങ്ങനെ
0: അപ്പൊ അവിടെ വിറകൊക്കെ ഉണ്ടല്ലോ, റബ്ബറിന്റെ ചോട്ടിലാകുമ്പോ റബ്ബർ ചുള്ളികളൊക്കെ കിട്ടുമല്ലോ.
1: എല്ലാം കിട്ടും, എല്ലാം കിട്ടും.
0: ഓല മടല് കൊതുമ്പ്.
1: ആ പിന്നീട് ഞാൻ നമ്മളെ വിളനാട് പിന്നീട് ക്ഷേത്രത്തിന്റെ ഭജന പാടുന്ന ഒരു സാറുണ്ട്, ഒരു അധ്യാപകൻ. പിന്നെ
0: എന്താ അധ്യാപകന്റെ പേര്?
1: ആ അധ്യാപകൻ പേര് മറന്നുപോയേ.
0: എന്തായാലും
1: ഞാൻ ആ പ്രോഗ്രാം കേട്ട് മുദുജൻ സാറുമായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷെ സാറ് നല്ല ഭജനയൊക്കെ പാടുന്നതും വിള്ളനാട് ആ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞ് അതൊക്കെ എനിക്ക്.
0: നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ്.
1: കൃഷ്ണൻകുട്ടി സാറായിരുന്നു.
0: സാറ് ഇങ്ങനെ കഥാപ്രസംഗമൊക്കെ പാടി കേൾപ്പിച്ചല്ലോ.
1: അതൊക്കെ നല്ലതായിരുന്നു,
0: അതൊക്കെ ഇഷ്ടപ്പെട്ടു
1: ഇഷ്ടപ്പെട്ടു.
0: അപ്പൊ ചുരുക്കത്തിൽ വീട്ടിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട്.
1: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കും, വീട്ടിലുള്ള സമയത്തല്ലേ നമുക്ക് കേൾക്കാൻ
0: പറ്റുള്ളൂ.
1: അത്രേ ഉള്ളു. അപ്പൊ അതെല്ലാം കേൾക്കുക തന്നെ. അപ്പൊ സാറിന് ഭജനയൊക്കെ നല്ല ഇഷ്ടമാണല്ലേ. സാറ് ഭജന പാടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: സാറ് ഭജന പാടുമെന്ന് പറഞ്ഞില്ല. സാറ് കഥാപ്രസംഗം അവതരിപ്പിക്കും, സാറ് കവിത ചൊല്ലും.
1: സാറ്
0: ഭജന പാടി ഞാൻ കേട്ടിട്ടില്ല.
1: ക്ഷേത്രത്തിലെ
0: ഭജനയുടെ കാര്യമായിരിക്കാം ചിലപ്പോ പറഞ്ഞത്. സാറ് ശരിക്കും കഥാപ്രസംഗം, കവിത ചൊല്ലുക, നന്നായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുക, അതൊക്കെയാണ് സാറ് ചെയ്യുന്നത്. നന്നായിട്ട് കവിതയൊക്കെ
1: ചൊല്ലും.
0: ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു
1: ഇഷ്ടപ്പെട്ടു.
0: ശരി, എപ്പോഴെങ്കിലും സാറിനെ കാണുമ്പോ പറഞ്ഞേക്കാം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് എനിക്ക് കേൾക്കേണ്ടത് ഞാൻ പാടാമേ രണ്ടുപേരും.
0: പാടിക്കോ പാടിക്കോ.
1: ഓമനാളെ കണ്ടു ഞാൻ തൂങ്ങിനാവി.

0: একটু পারে রাখলি മതി.
1: മതി, നന്നായിട്ട് പാടിയല്ലോ. ഈ പാട്ടാണെന്ന് കേൾക്കണ്ട. ആർക്കാ?
0: അഗസ്റ്റാർകൂടത്തിൽ നിന്ന് വിളിക്കുന്ന മഞ്ജുവിന്. ആ പിന്നെ മഞ്ജുവിന്റെ ഒരു ബന്ധു ഉണ്ടല്ലോ കല്ലാറ്.
1: മഞ്ജുവിന്റെ ഒരു ബന്ധുവല്ല, മഞ്ജുവിന്റെ ചേച്ചിയാ.
0: മഞ്ജുവിന്റെ ചേച്ചി കല്ലാറിൽ നിന്ന് വിളിക്കുന്ന ഗിരിജ. അവർക്കും പിന്നെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ശരി, അപ്പൊ എന്തായാലും എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു, ഓർമ്മയുണ്ടോ? നോക്കട്ടെ. പിന്നെ എങ്ങനെ എടുത്ത് വായിക്കും? ബുദ്ധിമതിയാണ്. ശരി, അപ്പൊ എഴുതിയെടുത്തു. ഇന്നലത്തെ മഴ എന്നാണ് പേര്. ഇല്ല, മറക്കില്ല ഞാൻ. എൻ മോഹനൻ. ശരി, നോവലാണ്, എടുത്ത് വായിക്കണം. കുട്ടിക്ക് വായിക്കാൻ കൊടുക്കുകയും വേണം. അപ്പോൾ ഓക്കെ, ബൈ. പാട്ട് കേട്ടാലോ. ശരി
0: ശരി ശരി.
1: അപ്പൊ പൂക്കുകൾ തത്സമയ പരിപാടിയിൽ സുധാ ചെരിപ്പാണിയാണ് നമ്മളോട് സംസാരിച്ചത്. പ്രോഗ്രാമുകളെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. പിന്നെ പറയപ്പെട്ട പന്തിരികൂലം ആ ഒരു കഥാപ്രസംഗം ഒന്നുകൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കേൾപ്പിച്ച് തരുന്നതാണ്. കൃഷ്ണൻകുട്ടി സാറിൻ്റെ പ്രത്യേക പോക്കുവൽ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോക്കുവൽ തത്സമയ പരിപാടിയുടെ അവസാനത്തെ കോളറായിരുന്നു സുധാ ചെരിപ്പാണി. ഇന്നത്തെ പോക്കുവൽ തത്സമയ പരിപാടിയിലെ ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. കാർഗിലിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. എൻ്റെ ശരി ഉത്തരം ഓപ്പറേഷൻ വിജയ് എന്നാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശിവാനന്ദാണ്, പേയാട് നിന്നാണ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഇന്നത്തെ മുഹൂർത്തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കും.

ആകട്ടെ. വിളിച്ചവർക്കും സന്ദേശം അയച്ചവർക്കും ഉള്ള സന്തോഷം പങ്കിടുന്നു. ചിരിയും സന്തോഷവും ഒക്കെയായി ഓരോ മനസ്സുകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ വിചാരിക്കുന്നു. പറഞ്ഞ വാക്കുകളും കേട്ട പാട്ടുകളും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹത്തിന്റെ പ്രകാശവും സൗഹൃദത്തിന്റെ ഊഷ്മളതയും നിറഞ്ഞ ഇന്നത്തെ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മണ്ണിൽ വേരൂന്നി നിൽക്കുമ്പോഴും വിണ്ണിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുന്ന പ്രകൃതിയുടെ അത്ഭുതമാണ് മരം. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്കുള്ള ഒരു പാലമായി മരം നിലകൊള്ളുന്നു. പ്രശസ്ത കവി ഖലീൽ ജിബ്രാൻ ഒരിക്കൽ പറഞ്ഞു, മരങ്ങൾ ഭൂമി ആകാശത്തെഴുതുന്ന കവിതകളാണ്. എന്നാൽ അതിലും അപ്പുറം അവ അമരത്വത്തിലേക്കുള്ള പ്രകൃതിയുടെ ചൂണ്ടുവിരലുകളാണ്. കാലത്തിന്റെ പ്രവാഹത്തിൽ മനുഷ്യായുസ് ഒരു നിമിഷം പോലെ കടന്നു പോകുമ്പോൾ നൂറ്റാണ്ടുകളോളം സാക്ഷിയായി നിൽക്കുന്ന മരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനശ്വരതയെക്കുറിച്ചാണ്. നാം ഒരു മരത്തെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? വെറും തടിയും ഇലകളും ചില്ലകളുമാണോ? അല്ല, അവ അതിജീവനത്തിന്റെ അടയാളങ്ങളാണ്. ഓരോ മരവും ഒരു ചരിത്ര പുസ്തകമാണ്. അതിന്റെ ഓരോ വാർഷിക വലയങ്ങളിലും ഭൂമിയുടെ പഴയ കാലങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. കാറ്റും മഴയും വെയിലും ഏൽക്കുമ്പോഴും തളരാതെ നിൽക്കുന്ന ആ കരുത്ത്, ജീവിതം എന്നത് തളർന്നു വീഴാനുള്ളതല്ല, മറിച്ച് ഉയർന്നു നിൽക്കാനുള്ളതാണെന്ന വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. മരം മുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് നമ്മോട് പറയുന്നത് നിന്റെ ലക്ഷ്യങ്ങൾ ഉന്നതമായിരിക്കണമെന്നാണ്. വിത്തായി മണ്ണിൽ മറയുമ്പോഴും പുതിയൊരു ജീവനായി ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ വാശിയാണ് അമരത്വം. ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം സത്യത്തിൽ ഒരു തലമുറയ്ക്കുള്ള പ്രാണവായുവാണ് നൽകുന്നത്. നമ്മുടെ ശ്വാസം മറ്റൊരു മരത്തിന്റെ നിശ്വാസവും മരത്തിന്റെ നിശ്വാസം നമ്മുടെ ശ്വാസവുമാകുന്ന ഈ അത്ഭുതകരമായ കൈമാറ്റത്തെ പച്ചപ്പുള്ള സ്നേഹമെന്ന് നമുക്ക് വിളിക്കാം. മരം നിൽക്കുന്നത് കേവലം തണലിനും ഫലങ്ങൾക്കും വേണ്ടിയല്ല, അത് ഈ പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്താനാണ്. തന്റെ ചില്ലകളിൽ കൂടുകൂട്ടുന്ന പക്ഷികൾക്കും ചുവട്ടിൽ വിശ്രമിക്കുന്ന വഴിപോക്കനും പൂവുകളിൽ നിന്ന് തേൻ നുകരുന്ന ശലഭങ്ങൾക്കും മരം ഒരുപോലെ അഭയമാകുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുക എന്ന മഹത്തായ ദർശനം മരത്തോളം വലിയ രീതിയിൽ മറ്റാരും പഠിപ്പിക്കുന്നില്ല. തന്റെ തല വെട്ടാൻ വരുന്നവന് പോലും തണൽ നൽകുന്ന മരം സ്നേഹത്തിന്റെ പരമകാഷ്ഠയാണ്. അമരത്വം എന്നത് മരിക്കാതിരിക്കലല്ല, മറിച്ച് മരിച്ചാലും മറ്റുള്ളവരിലൂടെ ജീവിക്കലാണ്. മരം മണ്ണിൽ വീഴുമ്പോഴും അതൊരു അവസാനമല്ല, അത് മണ്ണായി മാറി പുതിയ ചെടികൾക്ക് വളമാകുന്നു. അതിന്റെ വിത്തുകൾ കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും ദേശങ്ങൾ താണ്ടി പുതിയ കാടുകൾ തീർക്കുന്നു. ഈ പകർന്നു നൽകലാണ് യഥാർത്ഥത്തിലുള്ള അമരത്വം. മരം അമരത്വത്തിലേക്കുള്ള ചൂണ്ടുവിരലാണ് എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്ന നന്മകൾ വരും കാലങ്ങളിലേക്ക് പകർന്നു നൽകണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നവൻ ആ മരത്തിന്റെ തണലിൽ താൻ ഇരിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണത് ചെയ്യുന്നത്. ആ നിസ്വാർത്ഥതയാണ് മനുഷ്യനെ ദൈവതുല്യനാക്കുന്നത്. നമ്മുടെ പുരാണങ്ങളിലും ചരിത്രത്തിലും മരങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയത്. ആ മരം കേവലം ഒരു സസ്യമായിരുന്നില്ല, അതൊരു ജ്ഞാനോദയത്തിന്റെ വഴികാട്ടിയായിരുന്നു. ഓരോ ആലിലും അരയാലിലും നാം കാണുന്നത് പ്രകൃതിയുടെ വിശുദ്ധിയാണ്. പ്രകൃതിയെ ആരാധിക്കുക എന്നതിനർത്ഥം പച്ചപ്പിനെ ആരാധിക്കുക എന്നാണ്. ഇന്ന് നാം വികസനത്തിന്റെ പേരിൽ മരങ്ങളെ വെട്ടിമാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ നാം മുറിച്ചുമാറ്റുന്നത് അമരത്വത്തിലേക്കുള്ള നമ്മുടെ വഴികളെയാണ്. ചൂണ്ടുവിരലുകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് വഴിതെറ്റുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകം ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പിടിയിലായിരിക്കുന്നത്. മരങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. അവ തളരുമ്പോൾ ഭൂമി ശ്വാസം മുട്ടുന്നു. ഓരോ സെക്കൻഡിലും എത്രയോ മരങ്ങൾ നിലം പൊത്തുന്നു. പച്ചപ്പ് നഷ്ടപ്പെട്ട നഗരങ്ങൾ കോൺക്രീറ്റ് ശവപ്പറമ്പുകളായി മാറുകയാണ്. ഇവിടെയാണ് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം ഒരു സംസ്കാരമായി മാറേണ്ടത്. അത് കൃഷിവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. നാം ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനും മരങ്ങളോട് നന്ദി പറയണം. ആ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഒരു തൈ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. നിങ്ങളൊരു മരത്തെ കെട്ടിപ്പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ആ തടിയിലെ പരിപരിപ്പിൽ, ഇലകളുടെ മർമ്മരത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംഗീതവും അടങ്ങിയിട്ടുണ്ട്. മരം സംസാരിക്കുന്നത് മൗനത്തിലൂടെയാണ്. ആ മൗനം നമ്മോട് പറയുന്നത് ശാന്തതയെക്കുറിച്ചാണ്. എത്ര വലിയ കൊടുങ്കാറ്റിലും വേരുകൾ മണ്ണിൽ ആഴ്ത്തിപ്പിടിക്കാനും എത്ര കഠിനമായ വേനലിലും പച്ചപ്പ് നിലനിർത്താനും മരം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കാൻ നമുക്ക് മരങ്ങളെ നോക്കി പഠിക്കാം. മരത്തെക്കുറിച്ച് പറയുന്ന ഈ സമയമെന്നത് ഒരു മരത്തിന്റെ ആയുസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ നിസാരമാണ്. എന്നാൽ ഈ സമയം കൊണ്ട് പ്രകൃതിയുടെ ഈ മഹാസന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ചില അടയാളങ്ങൾ ബാക്കി വെച്ചു പോകണം. ഒരു മരം നട്ടുപിടിപ്പിക്കുന്നത് ആ അടയാളങ്ങളിൽ ഏറ്റവും മനോഹരമാണ്. നാം പോയിക്കഴിഞ്ഞാലും നമ്മൾ നട്ട മരം ഇവിടെ നിലനിൽക്കും. അത് പൂക്കും, കായ്ക്കും, തണൽ നൽകും. ആ മരത്തിലൂടെ നാം അമരത്വം നേടും. ഭൂമി നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഈ പച്ചപ്പാണ്. അതിനെ സ്നേഹിക്കുക, സംരക്ഷിക്കുക. നമ്മുടെ വീട്ടുപറമ്പിൽ ഒരു മരം വളരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറട്ടെ. മരം വളരുമ്പോൾ നമ്മളും വളരുകയാണ്, ബോധത്തിലും കരുണയിലും സ്നേഹത്തിലും. അമരത്വത്തിലേക്കുള്ള ഈ ചൂണ്ടുവിരലുകളെ നമുക്ക് ചേർത്ത് പിടിക്കാം. പ്രകൃതിയോടുള്ള ഈ പ്രണയം നമ്മുടെ ശ്വാസമായി മാറട്ടെ. ഓരോ മരവും ഒരു പ്രാർത്ഥനയാണ്. അതാണ് യഥാർത്ഥ പ്രാർത്ഥനയും.
1: പരിസ്ഥിതി വിശേഷങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മക്കൾക്ക് ജന്മം കൊടുത്താൽ മാത്രം പോരാ, അവരെ നല്ല മനുഷ്യരായി വളർത്താനും രക്ഷിതാക്കൾക്ക് കഴിയണം. മതവും മന്ത്രവാദവും ഒന്നുമല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, മാനവിക മൂല്യങ്ങളും സാമൂഹിക ബോധവുമാണ്. പൊതുജനബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതി സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ചിത്രം തുലാഭാരം, രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

0: அழியா பற பறக்கும்.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതി സ്മൃതികൾ.
2: ചിത്രം തച്ചോളി ഉദയനൻ, ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം ബാബുരാജ്, ആലാപനം പി ലീല.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം എം എസ് വിശ്വനാഥൻ, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ലങ്കാ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, കെ ജെ യേശുദാസും പി സുശീലാദേവിയും പാടിയത് ചിത്രം സംഭവാമി യുഗേ യുഗേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: നിലപാടുതറ മാമാങ്കത്തിൽ പെരുമാക്കന്മാർ സ്ഥാനാരോഹണം ചെയ്തു നിൽക്കുന്ന സുരക്ഷിതമായ ഇടത്തിന് നിലപാടുതറ എന്ന് പറയുന്നു. ആദ്യം ഒരു നിലപാട്, ഒരു ഉറച്ച തീരുമാനമുണ്ടാവുക, പിന്നെ അതിന് ഒരു തറ അല്ലെങ്കിൽ ഉറപ്പുള്ള നിൽപ്പിടമുണ്ടാവുക. ഇത്രയുമായാൽ കാര്യവിജയത്തിന്റെ പാതിയായി. ശത്രുക്കളെ വളഞ്ഞു വെച്ച് ജയിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരിടം കണ്ടെത്തിയിട്ടേ യുദ്ധത്തിനൊരുങ്ങാവൂ. അതുവരെ ശത്രുക്കളെ ഇകഴ്ത്തുകയും അരുത്, കാരണം തന്റെ സ്ഥാനം സുരക്ഷിതമല്ല എന്നതുതന്നെ. സമ്പദ് ശക്തി, സൈന്യശക്തി, ബന്ധുബലം ഇതൊക്കെ സ്വതവേയുള്ള രാജാക്കന്മാർക്കും ഒരു കോട്ടയുടെ സുരക്ഷിതത്വം കൂടിയുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരും. വിജയം അവസരങ്ങളിലാണ്. അതുകൊണ്ട് അവസരങ്ങളെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുക. അവസരം ഒന്നിലധികം തവണ ഒരേ വാതിൽ മുട്ടി എന്ന് വരില്ല. അവ പെട്ടെന്ന് മറയുന്ന സ്വഭാവമുള്ളവയാണ്. അവയെ അവഗണിച്ചാൽ പിന്നെ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിഞ്ഞെന്നും വരില്ല. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, അവസരം കിട്ടുന്ന പക്ഷം അടിമകളും സ്വേച്ഛാധിപതികളാവും. നല്ല അവസരങ്ങളും ചീത്ത അവസരങ്ങളുമുണ്ട്. അധമന്മാർ ദുഷിച്ച അവസരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സ്വയം നശിക്കുകയും കൂടെയുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതല്ല ജ്ഞാനികളുടെയും ധീരന്മാരുടെയും അവസ്ഥ. അവർ അത് പ്രയോജനപ്പെടുത്തുന്നത് ലോകോപകാരപ്രദമായിട്ടായിരിക്കും. അനിശ്ചിതമായ ഒരു കാര്യത്തിനു വേണ്ടി സുനിശ്ചിതമായ ഒരു കാര്യം ഉപേക്ഷിക്കരുത്. ദൈവാധീനത്തിന്റെ മറ്റൊരു പേരാണ് അവസരമെന്നത് മറക്കരുത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 9-ന്റെ ഭൂമികയിലാണ്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകരിൽ പ്രമുഖനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ദേ ജനിച്ചിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലൈ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുനന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ക്ഷുതിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3 സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6 ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം

0: ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ടായിരിക്കും ഈ ശ്രവ്യവിരുന്നിൽ. മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
1: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ച് നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തു നിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഭൂമിക ശ്രേഷ്ഠയെക്കുറിച്ച് കേൾക്കാം. അവഗണനയുടെയും പരിഹാസത്തിന്റെയും ഇരുളടഞ്ഞ ഇടങ്ങളിൽ നിന്ന് അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് ഒരു മനുഷ്യൻ നടന്നുകയറുന്ന കാഴ്ച ഏതൊരു പോരാളിക്കും ആവേശം നൽകുന്നതാണ്. നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഭൂമിക ശ്രേഷ്ഠയുടെ ജീവിതം അത്തരത്തിലൊന്നാണ്. അവകാശങ്ങൾക്കായി പോരാടുന്ന ലോകമെമ്പാടുമുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന് ഭൂമിക ഒരു പ്രത്യാശയുടെ പ്രകാശഗോപുരമാണ്. കാഠ്മണ്ഡുവിൽ ജനിച്ച ഭൂമികയുടെ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്നില്ല. തന്റെ ഉള്ളിലെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത വിവേചനങ്ങളായിരുന്നു. എന്നാൽ തളർന്നുപോകാൻ അവർ തയ്യാറായില്ല. നേപ്പാളിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ബ്ലൂ ഡയമണ്ട് സൊസൈറ്റിയിലൂടെയാണ് ഭൂമിക തന്റെ പോരാട്ടം ആരംഭിച്ചത്. നേപ്പാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ നേപ്പാളി കോൺഗ്രസിൽ അംഗമായ ഭൂമിക പാർട്ടി സംവിധാനത്തിനുള്ളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ശബ്ദമായി മാറി. സമാനുപാതിക പ്രാതിനിധ്യ സംവിധാനത്തിലൂടെ പാർലമെന്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോടെ നയരൂപീകരണങ്ങളിൽ നേരിട്ടിടപെടാൻ അവർക്ക് അവസരം ലഭിച്ചു. നേപ്പാളിലെ പൌരത്വ രേഖകളിൽ അദർ എന്ന ലിംഗവിഭാഗം ഉൾപ്പെടുത്തുന്നതിനായുള്ള പോരാട്ടത്തിൽ ഭൂമിക നിർണായക പങ്കുവഹിച്ചു. 2022 അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് അവാർഡ് ഭൂമികയെ തേടിയെത്തി. LGBTQ+ സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂമിക നടത്തിയ നിസ്തുലമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു അത്. നേപ്പാളിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് പാസ്പോർട്ടിലും തിരിച്ചറിയൽ രേഖകളിലും സ്വന്തം സ്വത്വം രേഖപ്പെടുത്താനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് ലോകശ്രദ്ധ നേടി. നേപ്പാൾ പാർലമെന്റിൽ മുൻപ് സുനിൽ ബാബു പന്ത് കുറിച്ച ചരിത്രത്തിന്റെ തുടർച്ചയായാണ് ഭൂമിക ശ്രേഷ്ഠയുടെ വരവ്. ലിംഗനീതി ഉറപ്പാക്കുന്നതിനായുള്ള നേപ്പാളിന്റെ ഭരണഘടനാപരമായ നീക്കങ്ങൾക്ക് കരുത്തുപകരാൻ ഭൂമികയുടെ സാന്നിധ്യം സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ ലിംഗസ്വത്വം അയാളുടെ കഴിവിനോ പദവിക്കോ തടസ്സമാകരുത് എന്ന് ഭൂമിക തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. മാറ്റത്തിന്റെ കാറ്റ് ഹിമാലയൻ താഴ്വരകളിൽ വീശിത്തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഭൂമിക ശ്രേഷ്ഠ. പരിഹാസങ്ങളെ അതിജീവിച്ച് പാർലമെന്റിലെത്തിയ ഈ ധീരവനിത ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നേയുള്ളൂ: നീതിയും സമത്വവും ആരുടെയും ദാനമല്ല, അത് പോരാടി നേടേണ്ട അവകാശമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: കാഴ്ചയ്ക്കുമപ്പുറം വൈറ്റമിൻ എയുടെ ഗുണങ്ങൾ. വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയാണ്. റെറ്റിനോൾ, പ്രോ വിറ്റമിൻ എ അഥവാ കരോട്ടിനോയിഡ് എന്നീ രണ്ടുതരം വിറ്റാമിൻ എ ആണ് ഉള്ളത്. അതിൽ പ്രോ വൈറ്റമിൻ എ ആണ് അടിസ്ഥാനപരമായി സസ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. വിറ്റാമിൻ എയുടെ റെറ്റിനോൾ എന്ന രൂപമാണ് ശരീരത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇവ മൃഗസ്രോതസ്സുകളായ കരൾ, മത്സ്യം, മുട്ടയുടെ മഞ്ഞ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു. വിറ്റാമിൻ എയുടെ സസ്യസ്രോതസ്സുകളായ മാങ്ങ, പപ്പായ തുടങ്ങിയ പഴങ്ങൾ, ക്യാരറ്റ്, മധുരക്കിഴങ്ങ്, മഞ്ഞ, ചോളം മുതലായവ, മുള്ളൻചീര, മുരിങ്ങയില, ഉഴുവച്ചീര, അകത്തിച്ചീര തുടങ്ങിയ ഇലക്കറികൾ എന്നിവയിലെല്ലാം കരോട്ടിനോയിഡ് എന്ന രൂപമാണ് കാണപ്പെടുന്നത്. ഇവയെ ദഹന സമയത്ത് ശരീരം റെറ്റിനോളായി പരിവർത്തനം ചെയ്യുകയും തുടർന്ന് ആഗിരണം നടത്തുകയുമാണ് ചെയ്യുന്നത്. വിറ്റാമിൻ എയുടെ ആഗിരണം സുഗമമായി നടക്കുന്നതിന് ശരീരത്തിന് കൊഴുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സീലിയാക് രോഗം, ക്രോൺസ് രോഗം, മദ്യപാന ആസക്തി, സിറോസിസ് എന്നീ രോഗാവസ്ഥകളിൽ വിറ്റാമിൻ എയുടെ ആഗിരണം തടസ്സപ്പെടുന്നു. ചർമ്മ സൗന്ദര്യം നിലനിർത്തുന്നതിനും വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിറ്റാമിൻ എ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചിലതരം അർബുദത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും വാർദ്ധക്യ സഹജമായ ശാരീരിക മാറ്റങ്ങളിൽ നിന്നും ഒരു പരിധിവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. വിറ്റാമിൻ എയും കാഴ്ചയും തമ്മിലുള്ള ബന്ധം എടുത്തു പറയേണ്ടതില്ലല്ലോ. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട് കാണുന്ന മാക്കുലാർ ഡീജനറേഷൻ തടയുന്നതിന് ഇവ സഹായിക്കുന്നു. ബീജത്തിന്റെയും അണ്ഡത്തിന്റെയും വികസനത്തിനും പ്രത്യുൽപാദനത്തിനും വിറ്റാമിൻ എ സഹായിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും വികാസത്തിനും വിറ്റാമിൻ എ വഹിക്കുന്ന പങ്കും ചെറുതല്ല. വിറ്റാമിൻ എയുടെ നേരിയ കുറവ് പോലും ക്ഷീണം, വന്ധ്യത, തുടർച്ചയായ അണുബാധ എന്നിവയ്ക്ക് കാരണമാകും. ഗുരുതരമായ അഭാവത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ് നിശാന്തത അഥവാ രാത്രിയിലെ അന്ധത. ചർമ്മവും തലമുടിയും വരണ്ടതാകുക, കണ്ണിന്റെ വെള്ളയിൽ പാടുകൾ കാണുക, കണ്ണിനുണ്ടാകുന്ന കടുത്ത വരൾച്ച തുടങ്ങിയവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ലോകത്ത് ഓരോ വർഷവും ഏകദേശം 2 മുതൽ 5 ലക്ഷം കുട്ടികൾ വരെ അന്ധരായിത്തീരുന്നു. അവരിൽ പകുതിയും കാഴ്ച നഷ്ടപ്പെട്ട് 12 മാസത്തിനുള്ളിൽ മരിക്കുന്നതായി WHO വ്യക്തമാക്കുന്നു. അന്ധതയുടെ തടയാൻ കഴിയുന്ന ഒരു പ്രധാന കാരണവും കൂടിയാണ് വിറ്റാമിൻ എ അപര്യാപ്തത. കുട്ടികളിൽ ശ്വാസകോശ വയറിളക്ക അണുബാധകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വളർച്ചാ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. വളർച്ചാഘട്ടത്തിൽ നേരിടുന്ന വിറ്റാമിൻ എയുടെ കുറവ് അസ്ഥികളുടെ വളർച്ച മന്ദഗതിയിലാക്കുകയും ഗുരുതരമായ രോഗങ്ങളെ അതിജീവിക്കാനുള്ള കുട്ടികളുടെ സ്വാഭാവിക പ്രതിരോധ സ്ഥിതിയെ കെടുത്തുകയും ചെയ്യുന്നു. ബുദ്ധിപൂർവമായ ആഹാര തിരഞ്ഞെടുപ്പുകൾ വഴി ഒഴിവാക്കാനാകുന്ന ഒരു അപര്യാപ്തത രോഗമാണ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ആരോഗ്യപരമായ ഒരു ഭക്ഷണക്രമം ശീലമാക്കുക എന്നത് തന്നെയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് ആരും ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ സഹായിക്കുമെന്നോ വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം. പുറമേയുള്ള മഹാശക്തികളെക്കാൾ വലുതാണ് നിങ്ങളുടെ ഉള്ളിലെ ഊർജമെന്ന് തിരിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പശ്ചിമ ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തെറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3-ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസ

0: മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസിൽസറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
1: India has traditionally had very warm and friendly relations with Trinidad and Tobago, and these ties have been underpinned by shared history, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6-ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ED പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്ക് മേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. KYC ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്രബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിന് മേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുബേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ഇന്നാദ്യം രാജശില്പി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് രവീന്ദ്രൻ, ആലാപനം KJ യേശുദാസ്.

ചിത്രം നിഴലാട്ടം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിനു വേണ്ടി ലതികയും സംഘവും ആലപിച്ച ഗാനമാണടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ഇനി കളിത്തോഴി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്രയും ജി വേണുഗോപാലും.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം യോദ്ധ എന്ന ചിത്രത്തിൽ നിന്ന്, രചന ബിച്ചു തിരുമല, സംഗീതം എ ആർ റഹ്മാൻ, ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

അടുത്ത ഗാനം ഉത്സവമേളം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ONV. സംഗീതം മോഹൻ സിത്താര. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ഗായത്രി.

ഇനി പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

ചിത്രം സുജാത. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം രവീന്ദ്ര ജെയിൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം അയൽക്കാരി എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ.

ദൃക്സാക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനമാണടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്.

തമിഴിലും തെലുങ്കിലും ഒരേപോലെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു സംഗീത സംവിധായകൻ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. തെലുങ്കിലെ കഥയില്ലാത്ത പല സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും ആത്മാവ് സത്യത്തിൽ ഇളയരാജയുടെ സംഗീതമായിരുന്നു. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ആ തെലുങ്ക് ചിത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തുനോക്കൂ. മലയാളത്തിനും ഇളയരാജയുടെ ഗാനങ്ങൾ സ്വന്തം ഗാനങ്ങൾ പോലെ പ്രിയപ്പെട്ടതായിരുന്നു. തെന്നിന്ത്യൻ ഭാഷകളിലെ പ്രമുഖ ഗായകരെല്ലാം അദ്ദേഹത്തിന്റെ ഈണങ്ങളിൽ പാടാൻ ആഗ്രഹിച്ചു. ഒരു സംഗീത സംവിധായകന്റെ കഴിവിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണിത്.

ഇളയരാജയുടെ സംഭാവനകൾക്ക് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചു. കൂടാതെ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ അവാർഡ് നിരവധി തവണ അദ്ദേഹത്തെ തേടിയെത്തി. ഈ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവിനും സംഗീതത്തോടുള്ള അർപ്പണത്തിനും കിട്ടിയ അംഗീകാരമാണ്. ഓരോ അംഗീകാരവും ഇളയരാജ ഇന്ത്യൻ സംഗീത ലോകത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളുടെ സാക്ഷ്യപത്രമാണ്. അതേക്കാളൊക്കെ എത്രയോ വലിയ ബഹുമതിയാണ് ഓരോ ദിവസവും ഇളയരാജയുടെ പാട്ടുകൾ കേൾക്കുന്ന ശ്രോതാക്കൾ അവരുടെ ഹൃദയാരാധനയിലൂടെ നൽകുന്നത്.

സംഗീത ലോകത്ത് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇളയരാജ ഇന്നും സജീവമായി തുടരുന്നു. പുതിയ സാങ്കേതിക വിദ്യകളോടും പുതിയ ട്രെൻഡുകളോടും അദ്ദേഹം മുഖം തിരിഞ്ഞു നിന്നില്ല. അതേസമയം തന്റെ സംഗീതത്തിന്റെ തനിമ നിലനിർത്താനും അദ്ദേഹം ശ്രമിച്ചു, കാലഘട്ടത്തിനനുസരിച്ച് മാറാനും. എന്നാൽ സ്വന്തം ശൈലിയിൽ ഉറച്ചു നിൽക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു വലിയ കലാകാരന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. പുതിയ സംഗീത സംവിധായകർക്ക് എന്നും ഒരു പാഠപുസ്തകമാണ് ഇളയരാജയുടെ ജീവിതം. തന്റെ പാട്ടുകൾക്ക് എക്കാലത്തും കോപ്പിറൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്പം ചില വിവാദങ്ങൾ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ ഇളയരാജ ഒരു സംഭവമാണ്, പ്രതിഭാസമാണ്, ഇതിഹാസമാണ്.

ഇളയരാജ ഒരു നക്ഷത്രമാണ്, ശരിക്കും താരം, ഉദയതാരം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സ്വന്തം ഈണങ്ങൾ കൊണ്ട് നമ്മെ സ്പർശിച്ച ഒരാൾ ഇളയരാജ. സംഗീതം ഒരു മഴ പോലെ അനുഭവിപ്പിച്ച് മനസ്സിനെ ആർദ്രമാക്കി ആ കലാകാരൻ അനശ്വര സംഗീതത്തിന്റെ ഭാഗധേയമായിരിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: സുഗതം ഈ നേരം
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ശ്യാമരാധയായി വന്നൊരൻ വൈശാഖയാമിനി, നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ. രണ്ടു വരികൾ. ഇതിനു മുമ്പും വരികളുണ്ട്, ഇതിനു ശേഷവും വരികളുണ്ട്. ഒരു പൂവിൽ നിന്ന് ഏതിതളെടുത്താലും നിറവും സൗരഭ്യവും ഉണ്ടാവും എന്ന് പറയുന്നതുപോലെ, ചില കവിതകളിൽ നിന്ന് ഏതു വരിയെടുത്താലും അതിന് അതിൻ്റേതായ അഴകുണ്ടാകും. ശ്യാമരാധയായി വന്നൊരൻ വൈശാഖയാമിനി, നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ എന്ന ഈ വരികൾ സുഗതകുമാരിയുടേതാണ്. എന്തൊരഴക്! വിലാസിനിയുടെ അവകാശികൾ എന്ന നോവലിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. ഇന്ത്യൻ സ്ത്രീകൾ മുടങ്ങാതെ തൊടുന്ന പൊട്ടുപോലും കാണാനില്ല, എന്നിട്ടും എന്തൊരഴക്! അതുപോലെയാണ് ഈ വരികൾ. പ്രാസവും വൃത്തവും ഒന്നുമല്ല പ്രധാനം, അതൊന്നുമില്ലെങ്കിലും എന്തൊരഴക്! ശ്യാമരാധയായി വന്നൊരൻ വൈശാഖയാമിനി, നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ.

കവികളുടെയും എഴുത്തുകാരുടെയും പേരുകൾ പറയുമ്പോൾ ബഹുമാനാദരം വേണ്ടേ എന്ന് സുഹൃത്ത് ചോദിക്കുന്നു. എല്ലാവരും സർ, ടീച്ചർ എന്നൊക്കെ ചേർത്ത് പറയുമ്പോൾ നിങ്ങളൊരു ബഹുമാനമില്ലാതെ പേര് പറയുന്നത് എന്ത് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അതിനിപ്പോൾ ഞാൻ എന്തു മറുപടി പറയാനാണ്? എങ്കിലും സുഹൃത്തെ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, പുന്നം നമ്പൂതിരി എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്? അല്ലാതെ എഴുത്തച്ഛൻ സാർ, ചെറുശ്ശേരി സാർ, ഔവയാർ മാഡം എന്നൊന്നും പറയാറില്ലല്ലോ. നസീർ, ജയൻ, ബ്രൂസ്ലി എന്നൊക്കെയല്ലേ പറയാറ്? ജയൻ സാർ, ബ്രൂസ്ലി സാർ എന്നൊന്നും പറയാറില്ലല്ലോ. മാധവിക്കുട്ടി, ഉറൂബ്, കേശവദേവ് എന്നൊക്കെ പറയുന്ന അതേ ആദരവോടെ തന്നെയാണ് MD എന്നും ONV എന്നും സുഗതകുമാരി എന്നും ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരാളിൻ്റെ പേര് സ്നേഹത്തോടെ പറയുമ്പോഴോ വിളിക്കുമ്പോഴോ അല്ലേ അത് ബഹുമാനാർത്ഥമാകുന്നത്? ഈ സാർ വിളി എന്നതേ ബ്രിട്ടൻ്റെ കൊളോണിയലിസം ഇവിടെ ബാക്കി വെച്ചിട്ട് പോയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധ്യാപകരെ പേര് വിളിക്കുന്ന, വിളിക്കാൻ പഠിപ്പിക്കുന്ന ഒരു തമിഴ് സിനിമയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. രാക്ഷസി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഗീതാറാണിയാണ് ഹെഡ് മിസ്ട്രസ്. കുട്ടികളവരെ ഗീത എന്ന് വിളിക്കുന്നു. എന്തൊരന്തസ്സാണത്! തിരുവനന്തപുരത്ത് ഇപ്പോഴും ചില സർക്കാർ ഓഫീസുകളിൽ എല്ലാവരും സാറാണ്. സുരേന്ദ്രൻ സാറ്, ശാലിനി സാറ്, സുഭദ്ര സാറ്, ഐഷ സാറ്, മോഹന സാറ്, ശ്രീകുമാരി സാറ്. ചിരിക്കാതെ എന്ത് ചെയ്യാൻ അല്ലേ?

സൂര്യരശ്മി ഒരു ത്രിപാർശ്വ കാചത്തിലൂടെ, എന്ന് വെച്ചാലേ പ്രിസം, അതാണ് ത്രിപാർശ്വ കാചം, ഈ പ്രിസത്തിലൂടെ കടത്തിവിടുന്നു. എന്തു സംഭവിക്കും? അത് ഏഴ് നിറങ്ങളായി

ചിന്നിച്ചിതറും. അതായത് ഏഴു നിറങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് നിർമ്മലമായ സൂര്യപ്രകാശം. അതു ലളിതമാണ്. എന്നാൽ അതിൽ ലയം കൊണ്ടിരിക്കുന്നതോ ഏഴു നിറങ്ങൾ, ചുവപ്പും മഞ്ഞയും വയലറ്റും പച്ചയുമൊക്കെ അതിലുണ്ടെന്ന് കണ്ടാൽ പറയുമോ? അതുപോലെയാണ് ജീവിതം. സങ്കീർണങ്ങളായ പലതും ഒന്നിച്ചു ചേർന്ന് അസങ്കീർണമാവുകയും ലളിതമായി പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് ജീവിതം. അതാകണം ജീവിതം. പല വർണ്ണങ്ങളുണ്ടാവണം. ഒന്നിച്ചു ചേർന്ന് നിർമ്മലമായ പ്രകാശമായി അത് ജ്വലിക്കുകയും വേണം. അപ്പോഴാണ് ജീവിതത്തിന് ശരിക്കും ഒരർത്ഥമുണ്ടാവുന്നത്.

കുഞ്ഞുപാത്തുമ്മ പൊൻതട്ടമിട്ടി മലർ പൊയ്കതൻ തീരത്തു നിൽപ്പൂ. താരിലും ലോലത്തളിരിലും ജീവന്റെ ഭാവസ്ഫുരണങ്ങൾ നോക്കി. ലളിതമായ വരികൾ. ആ വരികളിൽ കുഞ്ഞുപാത്തുമ്മയെ നമുക്ക് കാണാം. പൊയ്കയുടെ തീരത്ത് നിൽക്കുന്ന അവളുടെ നിഷ്കളങ്കത നമുക്ക് കാണാം. താരിലും തളിരിലുമുള്ള ജീവന്റെ ഭാവസ്ഫുരണങ്ങൾ നോക്കി നിൽക്കുന്ന അവളുടെ കൗതുകം നമുക്ക് കാണാം. ഈ വാങ്മയ ചിത്രം ആരുടേതെന്നറിയുമോ? പൂവച്ചൽ ഖാദറിൻ്റെതാണ്. എന്തു രസമുള്ള വരികൾ അല്ലേ? ചിത്തിരത്തോണിയിൽ അക്കരെ പോകാനും മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞ് മഴമുകൾ തേരിലിറങ്ങിയും കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയും ഒക്കെ എഴുതിയ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ. ഒരു നല്ല കവി കൂടിയായിരുന്നു പൂവച്ചൽ ഖാദർ. അല്ലാതെ അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന വരികൾ എങ്ങനെ എഴുതാനാകും അല്ലേ?

ബെൽസാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോർണെ ബെൽസാക്ക് ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമാണ്. 51 വയസ്സിൽ അന്തരിച്ചു. ലാ കോമഡി, ഹ്യൂമെയിൻ തുടങ്ങി ഗംഭീരമായ നോവലുകൾ എഴുതിയ ബെൽസാക്ക്. ബെൽസാക്കിൻ്റെ നോവൽ രീതികളോട് തകഴിക്ക്, നമ്മുടെ സ്വന്തം തകഴിക്ക്, വല്ലാത്തൊരടുപ്പമുണ്ടായിരുന്നു. ഈ ബെൽസാക്കിന് വിചിത്രമായൊരു ദിനചര്യാണ് ഉണ്ടായിരുന്നത്. രാത്രി 1 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം തുടങ്ങിയിരുന്നത്. പരിചാരകൻ ആ നേരം വന്ന് തട്ടി ഉണർത്തും. എഴുന്നേറ്റ് മുഖം കഴുകും, എഴുത്തു തുടങ്ങും. രാത്രിയുടെ നിശബ്ദതയിൽ കടലാസിൽ തൂവലോടുന്ന ശബ്ദം മാത്രം, ഇടയ്ക്കിടെ തനിക്കു വേണ്ടി പ്രത്യേകം പൊടിപ്പിച്ച കാപ്പിപ്പൊടിയിട്ട് കുറുക്കിയ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ 6 മണിവരെ എഴുതും. അത് കഴിഞ്ഞ് പ്രൂഫ് വായന, ഉച്ചയ്ക്ക് ലഘുഭക്ഷണം, 6 മണിവരെ വീണ്ടും ജോലി. എങ്ങനെയുണ്ട്? ഈ ഉറക്കമില്ലായ്മയാണ് അകാല മരണത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. അതല്ല, അത്യധികമായ കാപ്പികുടിയാണ് മരണകാരണമെന്നും പറയപ്പെടുന്നു. രണ്ടായാലും ഇത് മറ്റൊരാളുടെ ജീവിതത്തിൽ വേണ്ട തന്നെ കേട്ടോ.

അവിടെ എത്തി. പുള്ളിക്കാരത്തി ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ പുള്ളിക്കാരത്തിയെ മരത്തിൻ്റെ പിറകിൽ നിന്ന് നോക്കി രസിച്ചു. ആ അവസരത്തിൽ അതിയാൻ ദൂരെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അമ്മച്ചി മാത്രമേ കുടിലിലുണ്ടായിരുന്നുള്ളൂ. വിദ്യാർത്ഥിനി ഉത്തര പേപ്പറിൽ സ്വന്തമായൊരു കഥ എഴുതുകയാണെന്നാണ് കരുതിയത്. എന്നാലും 12 എന്നെഴുതിയാണ് കഥ വിരചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം 12-ാമത്തെ ചോദ്യം വായിച്ചു നോക്കി. ചോദ്യം ഇതായിരുന്നു: അഭിജ്ഞാന ശാകുന്തളത്തിൽ ദുഷ്യന്തൻ്റെ ആശ്രമപ്രവേശത്തെക്കുറിച്ച് എഴുതുക എന്ന്. കാര്യം അപ്പോഴാണ് മനസ്സിലാവുന്നത്. പുള്ളിക്കാരൻ ദുഷ്യന്തനാണ്, പുള്ളിക്കാരത്തി ശകുന്തള. അതിയാൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് കണ്ണുനെയാണ്. അപ്പോൾ അമ്മച്ചി ആരായിരിക്കും? ഗൗതമിയാകാനേ തരമുള്ളൂ. മാർക്കിടണോ വേണ്ടയോ? ഇന്നും എനിക്കതിനെക്കുറിച്ച് സത്യത്തിൽ ഒരു നിശ്ചയമില്ല തന്നെ.

വാഴക്കൊമ്പിലെ തേൻ നുകരാൻ നമുക്ക് കഴിയും. എന്നാൽ പിച്ചകപ്പൂവിനുള്ളിലെ തേൻതുള്ളി നുകരാൻ തേനീച്ചയ്ക്കേ പറ്റൂ. ഒരു ലോലിത കഥ എന്നുവെച്ചാൽ പൈങ്കിളി കഥ എഴുതാൻ ആർക്കും പറ്റും. എന്നാൽ കടൽ തീരത്തുപോലൊരു കഥ എഴുതാൻ ഒ വി വിജയനെ പറ്റും. ഒരടിപ്പടം സംവിധാനം ചെയ്യാൻ ആർക്കും പറ്റും. എന്നാൽ നിർമ്മല്യം പോലൊരു ചിത്രം സംവിധാനം ചെയ്യാൻ എം ഡിക്കേ പറ്റൂ. കേരളം ഒരാളിൻ്റെയും സ്വകാര്യ സ്വത്തല്ലോ എന്ന

ത്തിലുള്ള കവിതകൾ ആർക്കുമെഴുതാം. എന്നാൽ വേണമെനിക്കു കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാൻ എന്നെഴുതാൻ ഒ എൻ വിക്ക് കഴിയൂ. ലോലിത കഥകളാണ് കൂടുതലും. 100 പേരെയൊക്കെ ഒറ്റക്കിടിച്ചിരുന്ന നായകന്മാരുള്ള ചലച്ചിത്രങ്ങളാണ് ഏറെയും. ആദ്യത്തെ 2 വരിയിൽ പിടിച്ച് മൈക്കിൽ കൂകി വിളിക്കുന്ന കവികളാണ് ഏറെയും. വാഴക്കൊമ്പിലെ തേൻ നുകരാൻ എളുപ്പമാണ്, പിച്ചകപ്പൂവിലെ തേൻതുള്ളി നുകരുക എളുപ്പവുമല്ല. അതാണ് സത്യം.

മനുഷ്യനെന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി, മൂക്ക്, കൈകാലുകൾ എന്നിവയൊക്കെ ചേർന്നൊരു ജീവി മാത്രമാണെന്ന് ധരിക്കുമ്പോഴാണ് സംസ്കാരത്തിലെ ജീർണത ആരംഭിക്കുന്നത്. ദേവത്വത്തിലേക്ക് ഉയരാൻ വെമ്പുന്ന ചൈതന്യം മനുഷ്യനുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്. അങ്ങനെ ഉയരാൻ വേണ്ടിയാണ് മനുഷ്യൻ കല അഭ്യസിക്കുന്നതും ആസ്വദിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പാട്ട് പാടുന്നതും കേൾക്കുന്നതും. ഇതൊന്നും ഇഷ്ടമില്ലാത്ത ചിലരുണ്ട്. നദാതും നോപഭോക്തും ചശക്നോതി കൃപണഹശ്രിയം എന്നു തുടങ്ങുന്ന ഒരു സംസ്കൃത ശ്ലോകമാണ് പെട്ടെന്ന് മനസ്സിലെത്തുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയുമോ? പിശുക്കന് ധനം സ്വയം അനുഭവിക്കാനും വയ്യ, അന്യർക്ക് കൊടുക്കാനും വയ്യ. അയാൾ അതിനെ തൊട്ടിരിക്കും. വേറൊന്നും ആസ്വദിക്കാനോ അനുഭവിക്കാനോ അയാൾക്കാവില്ല. ദേവത്വത്തിലേക്ക് അയാൾക്ക് എങ്ങനെ ഉയരാനാവും? അതുപോലെ കച്ചവടം മാത്രം ചെയ്യുന്ന ചിലരെ കണ്ടിട്ടില്ലേ? കച്ചവടം മാത്രം, വേറൊന്നുമില്ല. അങ്ങനെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കടയിൽ ഒരു റേഡിയോ പോലും കാണില്ല, ഒരു ചെറിയ ടി വി പോലും കാണില്ല, പാട്ടുപോലും കേൾക്കാൻ പറ്റാത്ത ചെറിയ മൊബൈലൊക്കെ ആയിരിക്കും കൊണ്ട് നടക്കുന്നത്. ഒടുവിൽ കണ്ട സിനിമ ഏതെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയുക കോളിളക്കമെന്നോ മറ്റോ ആയിരിക്കും. അതും 8-ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചപ്പോൾ കണ്ടതായിരിക്കും. മനുഷ്യൻ ടി വി കാണണം, പാട്ട് കേൾക്കണം, ശില്പങ്ങൾ കാണണം, പെയിൻറ്റിങ്ങുകൾ കാണണം, ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം, റേഡിയോയിലെ പാട്ട് കേൾക്കണം. അല്ലാതെ സദാസമയം ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും? സദാസമയം ഇറച്ചിയുടെ വില പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാകും? കച്ചവടം വേണം, അല്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ല. ഒപ്പം കലയും വേണം. കണ്ണ്, ചെവി, മൂക്ക്, കൈകാലുകൾ എന്നിവയൊക്കെ ചേർന്ന ഒരു ജീവി മാത്രമല്ല മനുഷ്യൻ. തൊഴിൽ, കച്ചവടം, വേറൊന്നുമില്ല എന്ന് പറയരുത്. വേറെ ഒരുപാടുണ്ട് ഇവിടെ കണ്ണിനെയും കാതിനെയും ആസ്വദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴാണ് മനുഷ്യൻ ദേവത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്.

ചില കാഴ്ചകൾ അല്ലെങ്കിൽ ചില കേൾവികൾ നമ്മെ സ്വപ്നാവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലും. നിസ്സാര സംഭവങ്ങൾ മതി കിനാവിൽ വീണുപോകാതിരിക്കാൻ. ഒ എൻ വിയുടെ ചില കവിതകൾ, വിക്ടർ യുഗോയുടെ നോവലുകൾ, എം ടിയുടെ മഞ്ഞ്, ബഷീറിൻ്റെ നീല വെളിച്ചം, സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, ചിത്രയുടെ പാട്ടുകൾ, വാൻഗോഗിൻ്റെ വരകൾ, രാജലക്ഷ്മിയുടെ കഥകൾ, ചൗരസിയുടെ ഫ്ലൂട്ട്, കുന്നക്കുടിയുടെ വയലിൻ, സക്കീർ ഹുസൈൻ്റെ തബല, കിഷോരി അമോൺകറിൻ്റെ ഹിന്ദുസ്ഥാനി, പാർവതി ബാവുലിൻ്റെ ഏകതാര, ഉംബായിയുടെ ഗസൽ, ശിവൻ്റെ ശില്പങ്ങൾ, ഗോഗിൻ്റെ ക്യാൻവാസുകൾ, ഗോദാർദിൻ്റെയും കുറസോവയുടെയും ചലച്ചിത്രങ്ങൾ, പുന്നലൂർ രാജൻ്റെ ഫോട്ടോഗ്രാഫുകൾ, ക്ലിയോപാട്രയുടെ പ്രണയം, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വാലിബൻ, ഇതെല്ലാം എന്നെ എന്തുകൊണ്ടോ സ്വപ്നാവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു.

ഏറ്റവും ബഹുമാനം ആരോടാണ്? ഒരു സ്വയം ചോദ്യമാണ്, ഒട്ടും ആലോചിക്കേണ്ടതില്ല. ഞാൻ പറയും, പട്ടാളക്കാരോടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്കൊരിക്കലും ഒരു പട്ടാളക്കാരനാകാനാവില്ല എന്നതാണ് സത്യം. ഭാഷാ വ്യത്യാസം, കാലാവസ്ഥാ വ്യത്യാസം, ഭക്ഷണ വ്യത്യാസം, മരണഭയം, ഗൃഹാതുരത എന്നു തുടങ്ങി നിരവധി കാരണങ്ങളുണ്ടതിന്. അപ്പോൾ ഇതെല്ലാം അതിജീവിച്ച് രാജ്യം കാക്കുന്നവർ പട്ടാളക്കാർ. എന്തിനും ഏതിനും ഏറ്റവും ഒടുവിൽ അവർ വരണം. പാലം കെട്ടാൻ, മുങ്ങിയെടുക്കാൻ, എന്തു സാഹസം ചെയ്ത് മനുഷ്യജീവിതം രക്ഷിക്കാൻ അവർ വേണം. നമ്മളായാലും ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താ? പട്ടാളത്തെ വിളിക്കണം. നമുക്കുറപ്പുണ്ട്, പട്ടാളമെത്തിയാൽ എല്ലാം ശരിയാകും, ശരിയാക്കും. ഒരു പട്ടാളക്കാരനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പട്ടാളക്കാരോട് ഇത്രയേറെ ബഹുമാനം. എന്നാലും ഒരു പരാതി ഇല്ലാതില്ല. അത്ര കണ്ട് ഗൗരവം നമ്മൾ പട്ടാളക്കാർക്ക് കൊടുക്കാറുണ്ടോ? അവധിക്ക് വന്നാലും പെൻഷനായി വന്നാലും അവരോട് അത്രയേറെ പരിഗണന കൊടുക്കാനൊന്നും നമ്മൾ തയ്യാറാവില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? പട്ടാളക്കാരെ നമുക്കറിയാഞ്ഞിട്ടാണ്. ആകെ അറിയാവുന്നത് സിനിമയിലൂടെയുമാണ്. അതും പുരുഷനെ അനുഗ്രഹിക്കണം പോലുള്ള പട്ടാള സീനുകൾ. അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല പട്ടാള സിനിമയൊട്ട് മലയാളത്തിലുണ്ടായിട്ടുമില്ല. ഉണ്ടായതെല്ലാം താരങ്ങളെ വാഴ്ത്താനുള്ളവയും. ഒരു യഥാർത്ഥ പട്ടാള സിനിമ മലയാളത്തിൽ ഇനിയും സംഭവിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ആഗ്രഹം. സുഖദം ഈ നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ചിരിയെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. സ്വപ്നം കാണാം. രാത്രി സ്വപ്നങ്ങളാകട്ടെ, പകൽ സ്വപ്നങ്ങളാകട്ടെ, ചിരിച്ചുകൊണ്ട് കാണാം. കൂടെ ഉണ്ടായിരുന്നത് മധുജൻ. സന്തോഷം.